ലക്ഷ്മീ നിവാസ നിരവധ്യ ഗുണൈക സിന്ധോ സംസാര സാഗര സമുത്തരണൈക സേതോ വേദാന്ത വേദ്യ നിജ വൈഭവ ഭക്ത ഭോ.

സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല സർ

ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതഭദ്രവജ്രാംബുശാംബുരുഹകല്പക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീ വെങ്കടേശ ചരണൌ

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ.

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 27 തിങ്കളാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 11 മൂലം നക്ഷത്രം. തത്വചിന്തകനായ കോൺഫ്യൂഷ്യസ് പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾ എത്ര പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് പ്രശ്നമല്ല, നിങ്ങൾ എവിടെയും നിൽക്കാതിരുന്നാൽ മാത്രം മതി. ചുറ്റുമുള്ളവർ വേഗത്തിൽ ഓടി ജയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒന്നുമായില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല, എല്ലാവരുടെയും വേഗത ഒരുപോലെ ആയിരിക്കില്ല. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പിച്ച വെച്ചാണെങ്കിലും ശരി, മുന്നോട്ട് തന്നെ നടക്കുക. വഴിയിൽ തളർന്നു വീഴാതിരുന്നാൽ മാത്രം മതി, വിജയം നിങ്ങളെ തേടിയെത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഏവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ 11-ാമത്തെ പുലരിയിലേക്ക്. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതത്തിൽ ഇന്ന് നമ്മൾ അറിയുന്നത് മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും പവിത്രമായ ഒന്നായ ദാമ്പത്യ സ്നേഹത്തെക്കുറിച്ചും പരസ്പര സമർപ്പണത്തെക്കുറിച്ചുമാണ്. ശ്രീരാമനൊപ്പം കാട്ടിലേക്ക് പോകാൻ നിർബന്ധം പിടിക്കുന്ന സീതാദേവി, ഭർത്താവിനോടുള്ള തന്റെ അളവറ്റ സ്നേഹവും കടമയും പ്രകടിപ്പിക്കുന്ന മനോഹരമായ വരികളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഭർത്താവ് ഒഴിഞ്ഞൊരു രാജ്യം എനിക്ക് ലഭിച്ചാലും അത് വനതുല്യമെന്നേ വരൂ നാഥ. ഭർത്താവില്ലാത്ത വലിയൊരു കൊട്ടാരവും രാജ്യസുഖങ്ങളും എനിക്ക് ലഭിച്ചാലും അത് കഠിനമായ കാടിന് തുല്യമേ വരൂ നാഥ എന്നാണ് സീതാദേവി ശ്രീരാമനോട് പറയുന്നത്. ഭർത്താവിന്റെ കൂടെ കാട്ടിൽ കഴിയുന്നതാണ് കൊട്ടാരത്തിലെ സുഖങ്ങളേക്കാൾ തനിക്ക് വലുതെന്ന് സീത ഉറപ്പിച്ചു പറയുന്നു. സുഖമുള്ളപ്പോൾ മാത്രം കൂടെ ഉണ്ടാവുകയും പ്രതിസന്ധികളിൽ അകന്നു പോവുകയും ചെയ്യുന്നതല്ല യഥാർത്ഥ ബന്ധങ്ങൾ. ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും ഒപ്പം നിൽക്കുകയും അവർക്ക് താങ്ങാവുകയും ചെയ്യുമ്പോഴാണ് ദാമ്പത്യം പവിത്രമാവുന്നത്. പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധി ഘട്ടത്തെയും മനോഹരമായി മറികടക്കാൻ കഴിയുമെന്ന വലിയൊരു സന്ദേശമാണ് ഈ 11-ാം നാളിൽ രാമായണം നമുക്ക് നൽകുന്നത്. സ്വാർത്ഥതയില്ലാത്ത ശുദ്ധമായ സ്നേഹവും പരസ്പര ബഹുമാനവും കൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പുണ്യ ചിന്തയോടെ ഇന്നത്തെ പകലിനെ നമുക്ക് മനോഹരമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ മുൻ രാഷ്ട്രപതിയും ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചത് 2015 ജൂലൈ 27-ാണ്. മേഘാലയയിലെ ഷില്ലോങ് IIMൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയും ബഹിരാകാശ ഗവേഷണവും ആധുനികവൽക്കരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം തന്റെ ലളിത ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും കോടിക്കണക്കിന് യുവാക്കൾക്ക് ഇന്നും വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര സായുധ പോലീസ് സേനയായ CRPF നിലവിൽ വന്നത് 1939 ജൂലൈ 27-ാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭാരതത്തിലെ തദ്ദേശീയ സംസ്ഥാനങ്ങളുടെ സുരക്ഷയ്ക്കായി ക്രൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ് എന്ന പേരിലായിരുന്നു ഇത് ആരംഭിച്ചത്. സ്വാതന്ത്ര്യാനന്തരം 1949 ഡിസംബർ 28 പാർലമെന്റ് നിയമത്തിലൂടെ ഇതിനെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് മാറ്റി. ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ CRPF വലിയ പങ്കാണ് വഹിക്കുന്നത്. 3 വർഷത്തോളം നീണ്ടുനിന്ന കടുത്ത രക്തച്ചൊരിച്ചിലിനും ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിനും കാരണമായ കൊറിയൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമിട്ട പൊരുത്തപ്പെടൽ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് 1953 ജൂലൈ 27-ാണ്. ഐക്യരാഷ്ട്രസഭ, വടക്കൻ കൊറിയ, ചൈന എന്നീ രാജ്യങ്ങളുടെ സൈനിക തലവന്മാരാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഇതേ തുടർന്ന് വടക്കൻ കൊറിയ, തെക്കൻ കൊറിയ എന്നിങ്ങനെ 2 രാജ്യങ്ങളെ വേർതിരിച്ചുകൊണ്ട് 4 കിലോമീറ്റർ വീതിയുള്ള സൈന്യരഹിത മേഖല നിലവിൽ വന്നു. ലോക കായിക ചരിത്രത്തിലെ 30-ാമത് ആധുനിക ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ബ്രിട്ടനിലെ ലണ്ടനിൽ തുടക്കമായത് 2012 ജൂലൈ 27-ാണ്. ചരിത്രത്തിൽ 3 തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ നഗരമായി ലണ്ടൻ മാറി. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒളിമ്പിക്സ് ഏറെ സവിശേഷമായിരുന്നു. മേരി കോം, സൈന നെഹ്വാൾ, ഗഗൻ നാരംഗ്, വിജയ് കുമാർ, സുശീൽ കുമാർ, യോഗേശ്വർ ദത്ത് എന്നിവരിലൂടെ ഇന്ത്യ ആകെ 6 മെഡലുകൾ നേടി അക്കാലത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ആധുനിക സെൻട്രൽ ബാങ്കുകളുടെ മാതൃകയുമായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലണ്ടനിൽ സ്ഥാപിതമായത് 1694 ജൂലൈ 27-ാണ്. ഫ്രാൻസുമായുള്ള യുദ്ധത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായി ഒരു പ്രൈവറ്റ് ബാങ്കായാണ് ഇത് ആരംഭിച്ചതെങ്കിലും പിൽക്കാലത്ത് ബ്രിട്ടന്റെ ഔദ്യോഗിക കേന്ദ്ര ബാങ്കായി ഇത് മാറി. ഇന്നത്തെ ആഗോള ബാങ്കിംഗ് നിയമങ്ങളുടെയും കറൻസി മാനേജ്മെന്റിന്റെയും പല അടിസ്ഥാന തത്വങ്ങളും രൂപപ്പെടുത്തിയത് ഈ ബാങ്കാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. കേവലം ശബ്ദമാധുര്യത്തിനപ്പുറം ഓരോ ആലാപനത്തിലും പ്രകൃതിയുടെ ശുദ്ധിയും പുഞ്ചിരിയും നന്മയും നിറച്ച് തലമുറ ഭേദമന്യേ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ രാഗവിസ്മയം തീർത്ത നമ്മുടെ സ്വന്തം സംഗീത സരസ്വതി. ഇന്ന് ജൂലൈ 27, ഭാരതീയ സംഗീതത്തിന്റെ വാനം പാടി കെ എസ് ചിത്രയുടെ ജന്മദിനം. മലയാളിക്ക് സംഗീതമെന്നാൽ ആദ്യം ഓടിയെത്തുന്ന ആ മുഖവും ശബ്ദവും ഇന്നും ഒട്ടും മാറ്റമില്ലാതെ നമുക്കൊപ്പം നിലകൊള്ളുന്നു. 4 പതിറ്റാണ്ടിലേറെയായി വിവിധ ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭയാണ് ചിത്രചേച്ചി. തന്റെ തനതായ ആലാപന ശൈലിയിലൂടെ പ്രാദേശിക അതിരുകൾ ഭേദിച്ച് രാജ്യാന്തര തലത്തിൽ ഭാരതത്തിന്റെ അഭിമാനമായി മാറാൻ അവർക്ക് സാധിച്ചു. ഒട്ടനവധി തവണ രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരങ്ങളും ബഹുമതികളും അവരെ തേടിയെത്തി. ഏതു പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഭാവസാന്ദ്രവും ലളിതവുമാണ് ചിത്രചേച്ചിയുടെ ശബ്ദം. ക്ലാസിക്കൽ സംഗീതത്തിന്റെ ആഴവും ജനപ്രിയ സംഗീതത്തിന്റെ ഈണവും ഒരേപോലെ ആ ശബ്ദത്തിൽ ഭദ്രമാണ്. പ്രതിഭയ്ക്കൊപ്പം തന്നെ അവരെ ജനപ്രിയമാക്കുന്നത് കെ എസ് ചിത്രയുടെ എളിമയും മുഖത്തു നിന്നും മായാത്ത ആ നിഷ്കളങ്കമായ പുഞ്ചിരിയുമാണ്. പുതിയ തലമുറയിലെ ഗായകർക്ക് ഒരു വലിയ ഗുരുനാഥയും വഴികാട്ടിയുമായി അവർ നിലകൊള്ളുന്നു. വിഷാദത്തിലും സന്തോഷത്തിലും ഏകാന്തതയിലും നമ്മെ ഒപ്പം കൂട്ടുന്ന ആ ശബ്ദം മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. തന്റെ മധുര ശബ്ദം കൊണ്ട് സംഗീത ലോകത്തെ ധന്യമാക്കിയ നമ്മുടെ സ്വന്തം ചിത്രചേച്ചിക്ക് ഈ ജന്മദിനവേളയിൽ ആയുരാരോഗ്യ സൗഖ്യവും പുതിയ പുതിയ സംഗീത നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ കെ എസ് ചിത്രയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: Info@7.
9: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ September 12 നാഷണൽ ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ കോടതികളിൽ നിലവിലുള്ള MACT സിവിൽ കേസുകൾ, വിവാഹമോചനം ഒഴികെയുള്ള കുടുംബ തർക്കങ്ങൾ, കോമ്പൗണ്ടബിൾ ക്രിമിനൽ കേസുകൾ, മണി റിക്കവറി കേസുകൾ എന്നിവ പരിഗണിക്കും. കൂടാതെ കോടതികളിൽ എത്തുന്നതിന് മുൻപുള്ള തർക്കങ്ങളും പരിഹരിക്കാൻ അവസരമുണ്ടാകും. കോടതികളിൽ നിലവിലുള്ള കേസുകൾ തീർപ്പായാൽ മുഴുവൻ കോർട്ട് ഫീസും തിരികെ ലഭിക്കും. പരാതികളും അപേക്ഷകളും നേരിട്ടോ തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അറിയിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, സംസ്കൃതം, കാറ്റഗറി നമ്പർ 139/2024, തസ്തികയിലേക്കുള്ള അഭിമുഖം July 29, 30, 31 തീയതികളിൽ PSC ജില്ലാ ഓഫീസിൽ നടക്കും. പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അസൽ പ്രമാണങ്ങൾ, ഇന്റർവ്യൂ മെമ്മോ, അസൽ തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഹാജരാകണം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നു. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതിനായി 2 കോടിയിലധികം രൂപ ചെലവഴിച്ചുള്ള 2 പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. കോളേജ് ക്യാമ്പസിൽ സജ്ജമാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും വിവിധ കമ്പനികൾക്ക് നൽകി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിദ്യാർത്ഥികൾക്ക് കൈമാറുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. IHRD ഡയറക്ടർ ഡോക്ടർ MV രാജേഷ് കോളേജ് സന്ദർശിച്ച് അടിസ്ഥാന സൌകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തി. നിലവിൽ 2 പ്രോജക്ടുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇലക്ട്രോണിക്സ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ സോളാർ പാനൽ ഇൻവെർട്ടർ യൂണിറ്റ് സ്ഥാപിക്കും. ഇതിനായി 2 കമ്പനികളുമായി അടുത്തയാഴ്ച ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിവിധ സ്ഥാപനങ്ങൾക്കായി AI ഏജന്റുകൾ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ യൂണിറ്റ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേൽനോട്ടം വഹിക്കും. 2 യൂണിറ്റുകളിലേക്കും ആവശ്യമായ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യും. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിലായി 700 വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗം July 30 രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. കേരള ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ September 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. രാജ്യസൈനിക് ബോർഡ് കേരളം പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നോൺ ഒഫീഷ്യൽ മെമ്പർമാരുടെ പാനലിൽ അംഗങ്ങളാകാൻ വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിമുക്ത ഭടന്മാർ ബയോഡേറ്റയും സമ്മതപത്രവും August 3 വൈകിട്ട് 5 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, സംസ്കൃതം, 139/2024 തസ്തികയിലേക്ക് July 29, 30, 31 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജില്ലാ ഓഫീസിൽ അഭിമുഖം നടക്കും. അർഹരായ ഉദ്യോഗസ്ഥർക്ക് പ്രൊഫൈലിലൂടെയും SMS അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രൊഫൈലിൽ നിന്നും വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അസൽ പ്രമാണങ്ങളും ഇന്റർവ്യൂ മെമ്മോയും തിരിച്ചറിയൽ രേഖകളും സഹിതം നിശ്ചിത സമയത്ത് എത്തിച്ചേരണമെന്ന് KPSC ജില്ലാ ഓഫീസർ അറിയിച്ചു. മാർച്ചിലെ പൊതുപരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ പ്ലസ് ടു വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും മാർക്ക് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത് 2027 മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരിശീലനം നൽകുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 70% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ജാതി, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ്, രക്ഷിതാവിന്റെ സമ്മതപത്രം എന്നിവ സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ August 7 വൈകിട്ട് 5 മുൻപായി പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ നൽകാമെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനം.
8: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
11: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
10: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോംപാക്ട് SUV.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: ഹലോ, ഹായ്, നമസ്കാരം. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങളുടെ മുഖമാണോ ആദ്യം കാണുന്നത്? എന്താണ് ഒരു ഫസ്റ്റ് കാഴ്ച? എന്താണ് ഒരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയും, കൂടുതലും ആളുകളും പറയും, മുഖമൊക്കെ കാണണമെങ്കിൽ നമ്മൾ മിറർ നോക്കണം അല്ലെ. മിക്ക ആളുകളും, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ആദ്യം കാണുന്നത് ദ ഫേസ്റ്റ് തിങ് ഇൻ ദി മോർണിംഗ് എന്ന് പറയുന്നത് ഫോൺ സ്ക്രീനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ സ്ക്രീൻ കാണുന്നു, നമ്മൾ ഒരു ദിവസം എത്ര കാര്യങ്ങളോടാണ് പ്രതികരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും, ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യും, റീൽസ് നമ്മൾ കാണും, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മെയിൽ, വീണ്ടും റീല്, പിന്നെയും കുറെ ഷോർട്ട് വീഡിയോസ്. പിന്നെ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ ഞാൻ എന്തിനാ ഈ ഫോൺ എടുത്തത് എന്ന് നമ്മളൊരു എറ്റേണൽ ചോദ്യം നമ്മളോട് ചോദിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നത് ലൈഫ് സെറ്റ് ആക്കാൻ വിൽ പവർ വേണമെന്നാണ്. ഇന്ന് മുതൽ ഫോൺ കുറയ്ക്കും, ഇന്ന് മുതൽ ഫോക്കസ് ചെയ്യും, ഇന്ന് മുതൽ ഡിസിപ്ലിൻ, ഇന്ന് വരെ എന്ന് പറയുന്നതിൽ ആ ഇന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. വിൽ പവറിലല്ല, എൻവയൺമെന്റിലാണ്. കാരണം നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുന്ന ജീവികള് ചുറ്റുപാടുകളോടും പ്രതികരിക്കുന്ന ഒരു ജീവിയാണ്. നിങ്ങളെ മാറ്റുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ വിൽ പവർ അല്ല, മറിച്ച് എൻവയൺമെന്റാണ്. അതെങ്ങനെയാണ്, അതെന്താണ് അഭിരാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദിവസവും കാണുന്ന നിങ്ങളുടെ മുറി, നിങ്ങളുടെ ഡെസ്ക്, നിങ്ങളുടെ സ്ക്രീന്, നിങ്ങളായിരിക്കുന്ന ചില സ്ഥലങ്ങൾ, നിങ്ങളുടെ ഫീഡ്, ഇതൊക്കെ ചേർന്നാണ് നിങ്ങളുടെ മൂഡും ഫോക്കസും എനർജിയും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ വേറൊരു ഹീറോ കൂടെ വരുന്നുണ്ട്. ആ ഹീറോയുടെ പേര് വിഷ്വൽ സ്ട്രെസ് എന്നാണ്. എന്തൊക്കെ തരത്തിൽ സ്ട്രെസ് ഉണ്ട് ലോകത്ത്, ഇതെന്താ ഇപ്പൊ പുതിയ ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷ്വൽ സ്ട്രെസ്സിനെ കുറിച്ചാണ്. ചെറിയ എക്സ്പെരിമെന്റുകളൊക്കെ നമുക്ക് ചെയ്യണം, എന്നാലേ നമുക്കിത് മൊത്തത്തിൽ മനസ്സിലാകുള്ളൂ. എന്തായാലും ഇന്നത്തെ എഴുത്തോല നമ്മൾ അങ്ങനെ ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. മേശപ്പുറത്തൊരു ഫോൺ വെക്കണം. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ്സ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ, കൈ അതിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ സ്ഥലത്ത് മൊബൈൽ ഫോണൊക്കെ മാറ്റിയിട്ട് ഒരു പുസ്തകം വെക്കും. വായിക്കണം എന്നില്ല, പക്ഷെ ഇതൊന്നും തുറന്നു നോക്കിയാലോ എന്ന ചിന്തയെങ്കിലും വരും. അതാണ് നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിൻ എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, കാണുന്നതിന് പിന്നാലെ ഓടുന്ന ഒരു കുഞ്ഞിക്കുട്ടിയാണ്. ഇനി നിങ്ങളുടെ റൂം ഒന്ന് മനസ്സിലേക്ക് വരുത്തുക. കസേരയിൽ ഇപ്പോൾ ഒരു ജീൻസ്, കട്ടിൽ 3 ടീഷർട്ടുകൾ, മേശപ്പുറത്ത് ചാർജർ, ഇയർബഡ്സ്, കോഫി കപ്പ്, ബില്ല്, 2 പേന, പഴയ വെള്ളക്കുപ്പി, ഇങ്ങനെയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷേ ബ്രെയിൻ പറയുന്നത്, ചേട്ടാ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഞാനല്ലേ, ഓരോ സാധനവും ഓരോ നിറവും ഓരോ കാഴ്ചയും. ഈ ബ്രെയിൻ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ജോലികളാണ് ബ്രെയിനിൻ്റെ. അപ്പോൾ അതൊക്കെ കൂട്ടി കൂട്ടി അവസാനം വരുന്ന സംഭവമാണ് ഈ വിഷ്വൽ സ്ട്രെസ് എന്നുള്ളത്. നമ്മുടെ കൺമുന്നിൽ അത്രയധികം ഡിസ്റ്റർബൻസസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്ട്രെസ് നിങ്ങൾക്കും വരാം, എനിക്കും വരാം. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും, ഇതെന്താ ഇത്രയും ക്ഷീണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ. വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്തില്ലേ, പക്ഷെ എന്നാലും വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. ഫോക്കസ് കിട്ടുന്നില്ല, ചെറിയ കാര്യത്തിന് ദേഷ്യം വരുന്നു. അത് ജോലി കൂടിയത് കൊണ്ടായിരിക്കണം എന്നില്ല, ഒരു പക്ഷേ ഈ വിഷ്വൽ സ്ട്രെസ് കാരണമായിരിക്കും, കാഴ്ചകൾ കൂടിയത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ചില മോർണിംഗ് ചലഞ്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വിഷ്വൽ സ്ട്രെസ് എങ്ങനെയൊക്കെ കുറക്കാം എന്നൊക്കെ നോക്കാം. ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കേട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മോർണിംഗ് ചലഞ്ച് എന്താന്ന് വെച്ചാൽ, ഈ വിഷ്വൽ സ്ട്രെസ് നമുക്ക് കൂട്ടുന്ന ഇതേപോലെ അലങ്കോലമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ വരാൻ പാടില്ല. എപ്പോഴും ഒന്ന് ഡീക്ലട്ടർ ചെയ്യണം, നമ്മുടെ സ്പേസ് ആണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും. ഇപ്പൊ റൂം തുറന്ന് ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക, സ്ക്രീനിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണു മാറ്റിയിട്ട് ഫോണിന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിന് 5 മിനിറ്റ് റെസ്റ്റ് കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. കാരണം നമ്മൾ എപ്പോഴും പറയാറില്ലേ, മൈൻഡ്സെറ്റ് മാറ്റണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ മൈൻഡ്സെറ്റ് മാറണമെങ്കിൽ ആദ്യം ഈ ഐ സെറ്റ് മാറണം. നിങ്ങളുടെ കണ്ണുകൾ ദിവസവും കാണുന്നതാണ് നിങ്ങളുടെ മനസ്സ് ദിവസവും ചിന്തിക്കുന്ന കാര്യം. അപ്പോൾ കണ്ണുകൾക്ക് കുറച്ച് സമാധാനം കൊടുത്താൽ മനസ്സും തനിയെ സമാധാനത്തിലാകും. സിമ്പിൾ, ക്ലീൻ സ്പേസ്, കാം ഐസ്, ഷാർപ്പ് മൈൻഡ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാഴ്ചകളില്ലേ, അത് നമ്മുടെ മനസ്സിന്റെ ഭക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിലേക്ക് ഈ ജങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബാഡ് ആയിട്ടുള്ള കാര്യമാണ് ജങ്ക് ഫുഡ് എന്ന് നമുക്കറിയാം. അതേപോലെ ജങ്ക് ആയിട്ടുള്ള വിഷ്വൽസ് മൈൻഡിലേക്ക് കൊടുത്താൽ നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ ജങ്ക് ഫീൽ ആകും. കുറച്ച് സ്പേസ് കൊടുക്കണം, കുറച്ച് സൈലൻസ് കൊടുക്കണം, കുറച്ച് സിംപ്ലിസിറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കൊടുത്താലേ മനസ്സും അതുപോലെ ശാന്താകുള്ളൂ. നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു സ്പേസിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ കുറച്ച് സമാധാനം ലൈഫിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ ഒരു വൃത്തിയുള്ള മേശയോ അല്ലെങ്കിൽ ഒതുക്കമുള്ള മുറിയോ 5 മിനിറ്റ് നമ്മൾ എടുക്കുന്ന സ്ക്രീൻ ബ്രേക്കോ ഇത്രയൊക്കെ മതി നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മൂഡ് മാറ്റാൻ. ബിക്കോസ് സംടൈംസ് ദി ഫാസ്റ്റസ്റ്റ് വേ ടു ക്ലിയർ യുവർ മൈൻഡ് ഇസ് ടു ക്ലിയർ വാട്ട് യുവർ ഐ സീസ് ഫസ്റ്റ്. ഇതാണ് ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷൻ. എന്തെങ്കിലും എഴുത്തോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞു അല്ലേ, കൂടുതലും വിഷ്വൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷ്വൽ സ്ട്രെസ് കാരണം നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പണിയും ചെയ്തില്ലെങ്കിലും നമുക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട, വലിയ ആത്മനിയന്ത്രണം, വലിയ വിൽപ്പോറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് മനസ്സിന് ക്ലീനാക്കാൻ, മനസ്സ് ക്ലിയർ ആക്കാൻ, മൊത്തത്തിൽ കാമാക്കാനായിട്ട്. അപ്പം ഇത്ര മാത്രമാണ് എനിക്കിന്ന് പറയാനുള്ളത് എഴുത്തോലയിലൂടെ. ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അഭിരാമിയുടേതാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: നമ്മുടെ പ്രഭാതങ്ങളെ പ്രണയാർദ്രമാക്കിയിട്ടുള്ള, സന്ധ്യകളെ വിരഹാർദ്രമാക്കിയിട്ടുള്ള, ഏതിരുട്ടിലും പ്രകാശത്തിന്റെ ഒരു നിലാവെളിച്ചം പോലെ നമുക്കിങ്ങനെ ആശ്വാസമായ ആ അമൃതസ്വരത്തിന് ഇന്ന് പിറന്നാളാണ്. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ജനിച്ച് 1979 സംഗീത ലോകത്തേക്ക് ചുവടുവെച്ച് കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ പെയ്തിറങ്ങുന്ന അത്ഭുത ശബ്ദം അല്ലേ. ഒന്നല്ല രണ്ടല്ല, മലയാളം, തമിഴ്, തെലുങ്ക്, ഹന്നഡ, കന്നഡ തുടങ്ങി നിരവധി ഭാഷകളിൽ, ഏകദേശം 30 ഭാഷകളിലായിട്ട് 400,000+ മനോഹരമായ ഗാനങ്ങൾ, 6 ദേശീയ പുരസ്കാരങ്ങൾ, 16+ സംസ്ഥാന പുരസ്കാരങ്ങളും വാങ്ങിച്ചു കൂട്ടുമ്പോഴും സ്വന്തം മനോഹരമായ പുഞ്ചിരി കൊണ്ട് എല്ലാവരുടെയും മനസ്സിലിടം പിടിച്ച നമ്മുടെ സ്വന്തം സംഗീത സരസ്വതിയാണ്. അതെ, തലമുറകളെ സംഗീതത്തിന്റെ ലഹരിയിൽ ആറാടിച്ച ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ചിത്രാമ്മയ്ക്ക് ഇന്ന് പിറന്നാളാണ്. അഹല്യ FM 90.4 ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു KS ചിത്രക്ക്.
1: KS ചിത്ര വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി, അതൊക്കെ മാറ്റി ഒരു അമ്മ എന്നുള്ള ഒരു ലെവലിലാണ് ആ ചിത്രയിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്.
2: നമ്മള് വിഷമിച്ച നാട്ടുകാരെയും കൂടെ എന്തിനു വിഷമിപ്പിക്കണം? എന്റെ വിഷമം എന്നും എന്നോടൊപ്പം ഉണ്ടാവും. എന്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ ചിരിക്കും, എനിക്കറിയാത്ത ഒരാളാണെങ്കിലും. അത് കുഞ്ഞിലെ മുതൽ അങ്ങനെയായിരുന്നു.
3: നന്നായിട്ട് പാടുന്നില്ല.

ഇന്ന് ചിത്രാമ്മ പിറന്നാൾ ആഘോഷിക്കുകയാണ്. എത്ര പാട്ടുകൾ, ചിത്രാമ്മയുടെ പാട്ടുകൾ കേൾക്കാതെ നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. ചിത്രാമ്മയുടെ പാട്ടുകൾ നമുക്ക് തരുന്ന ഒരു ആശ്വാസമുണ്ട്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, വല്ലാണ്ട് അങ്ങ് ഓഫായി പോയിരിക്കുന്ന സമയത്ത് ചിത്രാമ്മയുടെ, ചിത്ര ചേച്ചിയുടെ രണ്ട് പാട്ടുകൾ അങ്ങ് എടുത്ത് കേട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നിർവൃതി, ആശ്വാസം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണം. ചിത്രാമ്മയുടെ പാട്ടുകൾ വെക്കാതെ അഹല്യ FM സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഒരു ദിവസം പോലും ചിത്രാമ്മയുടെ പാട്ടുകൾ വെക്കാതെ നമ്മൾ കടന്നു പോയിട്ടില്ല. രാവിലെ കേൾക്കാനാണെങ്കിലും ഉച്ചയ്ക്ക് കേൾക്കാനാണെങ്കിലും രാത്രി കേൾക്കാനാണെങ്കിലും എപ്പോൾ കേൾക്കാനും ചിത്രാമ്മയുടെ പാട്ടുകൾ ഓക്കെയാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം അല്ലെങ്കിൽ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ദാസേട്ടനും ചിത്ര ചേച്ചിയും സെപ്പറേറ്റ് ആയിട്ട് സോളോ ആയിട്ട് പാടിയിട്ടുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ അതിലെനിക്ക് ചിത്ര ചേച്ചി പാടിയ പാട്ടിനോട് ഒരു അല്പം ഇഷ്ടം കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ചിത്രാമ്മയ്ക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അഹല്യ FM 90.4 എല്ലാവിധ പിറന്നാൾ ആശംസകളും ചിത്ര ചേച്ചിക്ക് നേർന്നുകൊണ്ട് അഹല്യ വിഷസ് ആരംഭിക്കുന്നു. കൂടെയുള്ളത് ഞാൻ സുനിൽ. ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച മോർണിംഗ് ആണ്. എല്ലാവർക്കും അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരു നല്ല മോർണിംഗ് ആവട്ടെ, നല്ലൊരു മൺഡേ ആവട്ടെ, നല്ലൊരു വീക്ക് ആവട്ടെ എന്നൊക്കെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. ദേ ഈ മാസം ഏറെക്കുറെ കഴിയാറായി. ഈ ഒരു വീക്കെൻഡ് എത്തുന്നതോടുകൂടി ഈ മാസത്തിനൊരു തീരുമാനമാവും. ആദ്യത്തെ 7 പിന്നിടാനായിട്ട് പോകുന്നു അല്ലേ. 2026 ഫസ്റ്റ് 7 പിന്നിടാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ഇത്ര പെട്ടെന്ന് സമയം പോയോ എന്ന് ഞാനും നിങ്ങളും ഒക്കെ പറയും. കാര്യം അത്ര സ്പീഡിലാണ്, സ്പീഡിലല്ല നമ്മൾ അത്രയും ബിസിയാണ്, അതുകൊണ്ട് ായിരിക്കും ഇത്രയും പെട്ടെന്ന് സമയം പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും സമയം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. സമയമല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലൈഫാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റും ആണ് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാ നിമിഷങ്ങളും എല്ലാ മണിക്കൂറുകളും എല്ലാ ദിവസങ്ങളും സന്തോഷമായിട്ടിരിക്കാനായിട്ട്, സമാധാനമായിട്ടിരിക്കാനായിട്ട്, സൂപ്പറാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, ആശംസകൾ അറിയിക്കാം. ചിത്രാമ്മയുടെ ബർത്ത്ഡേ ആകുമ്പോൾ ചിത്രാമ്മയ്ക്കൊരു ട്രിബ്യൂട്ടൊക്കെ കൊടുക്കണ്ടേ അല്ലേ, ചിത്രാമ്മയ്ക്കൊരു ആദരവൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ചിത്രാമ്മയുടെ മനോഹരമായ പാട്ടുകൾ, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള പാട്ടുകൾ പങ്കുവയ്ക്കാനും പാട്ടുകളെക്കുറിച്ച് പറയാനും ഇഷ്ടമുള്ള 3-4 പാട്ടുകളെക്കുറിച്ച് പാടാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടെ ഞാൻ തരികയാണ് ഇന്നത്തെ അഹല്യ വിഷസിലൂടെ. മറ്റൊരു ടോപ്പിക്കും എനിക്കിന്ന് എടുക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചിത്രാമ്മയുടെ ഈ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു വാങ്ങിച്ചു വന്നത്. അപ്പോൾ എല്ലാവർക്കും വിളിക്കാം, വിളിക്കണം. നമ്പർ 8815090001 8150 90 90 0000 നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, ഒരു മഴയുള്ള ദിവസം എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് പെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ട് അങ്ങ് മഴയും പെയ്യുന്നില്ല. എന്നാൽ മഴ പെയ്യാൻ പോകുന്ന പോലെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് കാണുന്നത്. എന്നാലും നല്ല മഴ പെയ്യട്ടെ, നല്ലൊരു കർക്കിടക മാസം, നല്ല മഴയുള്ള ഒരു കർക്കിടക മാസം ആവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടെ വിഷ് ചെയ്തുകൊണ്ട് അഹല്യ വിഷസിലെ ആദ്യത്തെ പാട്ടിലേക്ക് പോവാണ്. ഇനി അങ്ങോട്ട് ചിത്രാമ്മയുടെ പാട്ടുകൾ അടയട്ടെ. ഏകദേശം ഉച്ചവരെയും ചിത്രാമ്മയുടെ പാട്ടുകളൊക്കെ ആയിരിക്കും. ഇന്ന് അഹല്യ വിഷസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാട്ടുകൾ നല്ല മോർണിംഗ് വൈബുള്ള ചിത്രാമ്മയുടെ ആ ഒരു മാസ്മരിക ശബ്ദം നമ്മുടെ കാതുകളിലേക്കും ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കൊക്കെ തുളച്ചു കയറുന്ന കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് ഇതാ വരുന്നു. നിങ്ങളുടെ കാതോരം അഹല്യ വിശ്വസാണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്കെത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4.
8: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 8 കഴിഞ്ഞ് 14 ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ്. സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
9: ഹലോ, നമസ്കാരം.
8: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്?
9: ഞാൻ
8: ചാലക്കുടി. ചാലക്കുടിയിൽ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അല്ലേ കാര്യമായിട്ട്?
9: പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷം മഴ കുറവാന്ന് തോന്നുന്നു.
8: പൊതുവേ കുറവാണ്,
9: കുറവാണ്.
8: പക്ഷെ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. എല്ലാ സമയത്തും നമുക്ക് ആവശ്യത്തിന് മഴ വേണം, വെള്ളം വേണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പ്രകൃതിയാണ്, കാലാവസ്ഥയാണ്, നമ്മുടെ കയ്യിലല്ല
9: അല്ലേ. റിമോട്ട്
8: ചെയ്യായിരുന്നു. അതെ അതെ. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
9: നന്നായിട്ട്
8: പോകുന്നു. അപ്പൊ ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
9: അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് തുടങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഈ ശബ്ദ സ്വരമാധുര്യം. അവരുടെ ചേച്ചിയുടെ തുടക്കത്തിലുള്ള വോയിസ് ഒരു പ്രത്യേക ക്യൂട്ടാണ്.
8: പിന്നെ
9: തന്നെ തന്നെ തന്നെ അല്ല, ഈ തുടക്കം പാടിയ ഞാൻ എങ്ങനെയാണെന്ന് സിനിമയിലെ രജനീ ആ പാട്ടൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ട്. വോയിസ്
8: ഒക്കെ
9: ഫസ്റ്റ് തുടക്കം അതാണ് തോന്നുന്നത്, ഫസ്റ്റ് എൻട്രി അതാണ് തോന്നുന്നത്. ഞാൻ എങ്ങനെയാണ് അതാണ്. പിന്നെ ജോൺസ് മാസ്റ്റർ മഴവിൽ മലർ തേടി മണിവാനി അത് തേടി ഒരു രാജഹംസമൂ ഈ കാര്യങ്ങളൊക്കെ. ചിത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് തോന്നുന്നത് ഒരു 10-20 ഭാഷകൾ പാടിയിട്ടുണ്ട് മലയാളം, തമിഴ്, കന്നഡ, മറാഠി അല്ലേ?
8: അതെ അതെ, ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും പാടിയിട്ടുണ്ട്.
9: അപ്പോ ഈ രണ്ട് ഗാനങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത്
8: പുതിയ പാട്ടുകളിലേക്ക് വരുമ്പോഴേ എനിക്ക് അതുകൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിപ്പോ 80s ആ ലെവലിലുള്ള പാട്ടുകളാണല്ലോ. ഒരു 90s-ലേക്കൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ 2000 ആ കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഏത് പാട്ടാണ് മനസ്സിൽ നിൽക്കുന്നത് ചിത്ര ചേച്ചിയുടെ?
9: അത് എനിക്ക് ചിത്രപാടിയ വർത്തമാനകാല എന്ന ഫിലിമിൽ ജോൺസ് മാസ്റ്റർ കമ്പോസ് ചെയ്ത പാടുന്ന ഗാനത്തിൻ ഈണങ്ങൾ മാറ്റുന്ന കാറ്റുവാഴും പൂവനും ഓളും തുള്ളും എന്നിൽ രാഗങ്ങളാക്കാമോ തിന്നലി. പിന്നെ കാർമുകിൽ പറഞ്ഞിട്ട് ചൂണ്ടല്ലോ,
8: കാർമുകിൽ പറഞ്ഞിട്ട് ചൂണ്ടല്ലോ. ഓക്കെ, പുതിയൊരു പാട്ട് പാടിപ്പിക്കാന്ന് വെച്ച് സമ്മതിക്കൂല കേട്ടോ.
9: അതെ, ഞാൻ എങ്ങനെ പോയാലും
8: ഓക്കെ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇന്ന് ആർക്ക് വിഷസ് അറിയിക്കാനുള്ളത്?
9: വിശ്വസ് പ്രിയപ്പെട്ട എല്ലാ അഹലിയുടെ ശ്രോതാക്കൾക്കും ചണ്ട് ശ്രോതാക്കൾക്കും, കാരണം സമയം കളയുന്നില്ല, കാരണം ഒത്തിരി പേര് വിളിക്കാൻ പോകുന്നത്.
8: തീർച്ചയായിട്ടും, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വിളിച്ചത്. റിൻസൺ ചേട്ടനായിരുന്നു. ഇപ്പൊ പഴയ കുറച്ച് ചിത്ര ചേച്ചിയുടെ തുടക്കകാലത്തുള്ള അധികം ഞാൻ ഏകനാണ് ആ സിനിമയിലെ പാട്ട് എനിക്കറിയാം, പിന്നെ ബാക്കിയുള്ള കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പഴയ പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് പങ്കുവച്ചു, പാടി തന്നു. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
10: ഹലോ, ഗുഡ് മോർണിംഗ്.
8: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
10: പാലക്കാട്
8: നിന്ന്. ആരാണ്? സെക്കൻഡ് ടൈം ആണ് അല്ലേ? ഓക്കെ, ഞാൻ വിട്ടുപോയി കേട്ടോ, അങ്ങനെ വിട്ടുപോവാറില്ല ഞാൻ, എന്താന്ന് അറിയില്ല. ഓക്കെ, സുഖമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നില്ല ലൈഫ് ഒക്കെ? പാലക്കാടൊക്കെ എങ്ങനെ മഴ ഉണ്ടോ?
10: മഴ
8: ഉണ്ടെന്നും പറയാൻ പറ്റില്ല അല്ലേ? മഴ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല, അതാണ് അവസ്ഥ
10: അല്ലേ?
8: ഓക്കെ, അപ്പൊ പ്രിയ ചേച്ചിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
10: എനിക്ക് വലിയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
8: പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ചിത്ര ചേച്ചിയുടെ ഒരു രണ്ടു മൂന്ന് പാട്ടുകളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പറയാം?
10: തൽക്കാലത്തിന് ഇപ്പൊ പറയാൻ പോയാ സാറിന്റെ കൂടെ നിന്ന് ഒരുപാട് പാട്ടുകൾ
8: പാടിയിട്ടുണ്ട്.
10: അതിൽ എനിക്ക് ഇവിടെ ഫേവറേറ്റ് ആണ്, നല്ല ഫേവറേറ്റ് ആണ്, അത് പറയാൻ പറ്റില്ല, അത്രയും പാട്ടുകൾ പാടിയിട്ടുണ്ട് മാഡം.
8: എങ്കിലും ഏതാണ് ഒന്ന് രണ്ട് പാട്ടുകൾ പറയാൻ പറഞ്ഞ, ഏതൊക്കെ ആയിരിക്കും പറയാം?
10: അത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ പാട്ടും ഇഷ്ടമാണ്.
8: എല്ലാ പാട്ടും ഇഷ്ടമാണ്, അങ്ങനെ ഒരു പാട്ടായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല അല്ലേ?
10: ശരി,
8: ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടും?
10: ഇല്ല, ഞാൻ പാടാറില്ല.
8: പാടാറില്ല, ഞാൻ പാട്ട് കേൾക്കാറേ ഉള്ളൂ അല്ലേ?
10: അതെ.
8: ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്? ആർക്കായിരുന്നു? ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ.
10: താങ്ക് യു
8: സോ മച്ച്. വിളിച്ചത് പ്രിയ ചേച്ചിയായിരുന്നു, പാലക്കാട് നിന്നും. ഇപ്പോ പാട്ട് അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അത് ഇച്ചിരി ഈസി ടാസ്ക് അല്ല, കുറച്ച് ഹെവി ടാസ്ക് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും ചില പാട്ടുകൾ നമുക്ക് തരുന്ന ഒരു ഫീല്, ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വല്ലാണ്ട് ഓഫായിരിക്കുന്ന സമയത്ത് ചിത്ര ചേച്ചിയുടെ, എനിക്ക് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ ആറ്റുനൂറ്റുണ്ടായൊരുണ്ണി എന്നൊരു പാട്ടല്ലേ, ശാന്തം എന്ന ചിത്രത്തിൽ. അത് ദാസേട്ടനും ആ ഒരു വേർഷൻ പാടിയിട്ടുണ്ട്. പക്ഷേ ചിത്ര ചേച്ചി പാടി പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അത് ചെറുതല്ല, അത് അത്രയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ തട്ടുന്ന ഒരു പാട്ടാണ്. അധികം ബി ജി എംസോ മ്യൂസിക് ഒന്നും ഇല്ല അതിൽ, ഇങ്ങനെ വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്നൊരു പാട്ടാണ്. പക്ഷേ അതിങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റുള്ള പാട്ടാണ്, അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ നമ്മുടെ അലിഞ്ഞില്ലാതായ പോലെ നമുക്കിങ്ങനെ തോന്നിപ്പോവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടില്ല, പക്ഷെ എപ്പോഴെങ്കിലൊക്കെ കേൾപ്പിക്കാൻ ഞാൻ ഇടയ്ക്ക് കേൾപ്പിക്കുന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
11: ഹലോ, നമസ്കാരം.
8: നമസ്കാരം ജ്യോതി ചേട്ടാ, സുഖമായിട്ട് പോകുന്നോ? സുഖമായിട്ട് പോകുന്നു. അപ്പൊ ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
11: എന്താ പറയാ, കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ പറ്റിയത്
8: തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലേ?
11: അവരെ കാലഘട്ടത്തിൽ ജീവിച്ചതന്നെ എനിക്ക് ഒരു ഒരു പാട്ടേ എനിക്ക് വേണ്ട, ഒന്ന് മതി, ഒന്നേ പറയുള്ളൂ.
8: പാട്ട് കേൾക്കുമ്പോ ഒറ്റ പാട്ട് മതി ചിത്ര ചേച്ചി,
11: എന്താ പറയാ, മഴ പെയ്യും,
8: മഴ പെയ്യും,
11: ഇന്ന് രാവിലെ പെയ്തു, അരമണിക്കൂർ പെയ്തു, ഇവിടെ മഴ പെയ്യാൻ സാധ്യത.
8: ഓക്കെ ഓക്കെ,
11: മഴ കുറവാണ്. വിശ്വസ് പറയാനുള്ളത് വെളവരി കൃഷ്ണേട്ടൻ,
8: എല്ലാവർക്കും താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വിളിച്ചു. ജ്യോതി ചേട്ടനായിരുന്നു. ഒരൊറ്റ പാട്ട് മാത്രമേ പറയാനുള്ളൂ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടൽ എന്ന പാട്ട്. രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പാട്ടാണ്. അവസാനത്തെ ആ ഒരു കൃഷ്ണ എന്ന ഒരു മൂന്ന് വിളിയിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ വരെ താഴെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടെയാണ്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ഹലോ,
12: ഹലോ, ഗുഡ് മോർണിംഗ് സിംഗിൽ. ഞാൻ പല്ലക്കനിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
8: പറന്നു വരുന്ന ബാലൻ ചേട്ടനും തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ്.
12: ഓക്കെ ഗുഡ് മോർണിംഗ്.
8: അപ്പോ പറയൂ, ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് ബാലൻ ചേട്ടന് പറയാനുള്ളത്?
12: എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതുപോലൊരു ശബ്ദം കിട്ടാൻ ചാൻസ് ഇല്ല.
8: ഇനി ഒരിക്കലും ഉണ്ടാവില്ല ചിത്ര ചേച്ചിയുടെ ആ ശബ്ദം അല്ലേ?
12: ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് മനു അങ്കിളിലെ ഒരു പാട്ടുണ്ട്, വീട്ടിലെ തെങ്ങിയോണി കളിച്ചൊരു നേർ, കുട്ടികളുടെ ശബ്ദത്തിൽ പാടുന്ന ഒരു ശബ്ദം. അതുപോലെ പിന്നെ കളരി വിളക്കു തെളിഞ്ഞതാണോ എന്നുള്ള ഒരു പാട്ട്. പിന്നെ തമിഴ് എടുത്തു കഴിഞ്ഞ ഒവ്വൊരു പൂക്കളും അവാർഡ് കിട്ടിയ ഒരു പാട്ട്. അതുപോലെ പിന്നെ മഞ്ഞൾ പ്രസാദം അവാർഡ്, ദേശീയ അവാർഡ് ആണ്
8: മഞ്ഞൾ പ്രസാദവും നെറ്റികൾ ചാർത്തി മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പാട്ടല്ലേ?
12: അതെ അതെ.
8: ഓക്കെ,
12: ഇപ്പൊ നമ്മുടെ കേരളത്താകുമ്പോ ചിത്രനെ പറയുന്ന വാനമ്പാടി എന്ന് പറയും, തമിഴിൽ പറയുമ്പോ ചിന്നക്കുയിൽ.
8: ചിന്നക്കുയിൽ പല പലയിടത്തും പല പേരുകളിലാണ് ചിത്രം അറിയപ്പെടുന്നത് അല്ലേ?
12: അതെ അതെ അതെ.
8: ഓക്കെ, അപ്പോ ചേട്ടാ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
12: ഇന്നിപ്പോ നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ, സത്യവം ചേച്ചി, ശാന്തി, സുമേഷ്, വത്സല ചേച്ചി, മാധവൻ ചേട്ടൻ, ഗോപിച്ചേട്ടൻ, മോഹൻ ചേട്ടൻ, എല്ലാവർക്കും സുല്ലിന് ഒരു നല്ല ദിവസം. താങ്ക് യു,
8: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ചിത്ര എന്ന പേര് ഇസ് ഈക്വൽ ടു പാട്ട് പാടുന്ന ഒരാള് എന്നായി മാറ്റിയൊരു കലാകാരിയാണ്. അപ്പൊ ആരെങ്കിലും എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ ചിത്ര എന്ന് പറയുന്ന സമയം, ചിത്ര എന്ന് പറയുമ്പോൾ പാട്ട് പാടുമോ എന്ന് തിരിച്ച് ചോദിക്കാൻ തോന്നും. കാര്യം ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകാരി, അതാണ് ആ ഒരു, അത് മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
13: ഹലോ,
8: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
13: ഗുഡ് മോർണിംഗ്, അഞ്ജലിയാണ്.
8: അഞ്ജലി, എന്തുണ്ട് അഞ്ജലി വിശേഷം? കുറെ നാളായല്ലോ സംസാരിച്ചിട്ട്.
13: ഞാൻ വരുന്നുണ്ട്, വിളിക്കാറില്ല.
8: എന്ത് പറ്റി? അതാണ് ഞാൻ ചോദിച്ചത്, എന്ത് പറ്റി?
13: അങ്ങനെ അങ്ങനെയൊന്നും
8: പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, ഞാൻ വിളിച്ചില്ല, അതിൽ എക്സ്പ്ലനേഷൻ തരാൻ താല്പര്യമില്ല. അങ്ങനെ പറയാൻ പറ്റൂ?
13: നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് വിളിക്കാൻ,
8: ഞാനാണെങ്കിൽ, ഞാൻ എന്നോടാണെങ്കിൽ ചോദിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും മറുപടി കൊടുക്കുക. എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, ഞാൻ വിളിച്ചില്ല, അത്ര അങ്ങനെ പറയും.
13: അല്ല, തോന്നാത്തല്ലോ. പിന്നെ എനിക്ക് തോന്നും, ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, പിന്നെ മടി പിടിച്ചു.
8: മടി പിടിച്ചിട്ടാണ്? ഓക്കെ, അതങ്ങ് ആദ്യം പറഞ്ഞ പോരായിരുന്നു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു? വീട്ടിലെല്ലാരും എന്ത് പറയുന്നു? കൊച്ചി കാരൊക്കെ സുഖമായിട്ട് പോകുന്നു?
13: കൊച്ചിയില് വലിയ കുഴപ്പമില്ല, ഇവിടത്തെക്കാളും മഴയുണ്ട് കേട്ടോ.
8: അവിടെ ഇവിടെ ഒട്ടുമില്ല, ഇവിടെ വളരെ റയറാണ്. അതും പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മഴ ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഉണ്ടാവില്ല, അപ്പുറത്ത് വെയിലാണെങ്കിൽ ഇവിടെ മഴയായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാലാവസ്ഥ.
13: അവിടെ രാത്രിയൊക്കെ പെയ്യുന്നുണ്ട്, രാവിലെ നിൽക്കുമ്പോ എന്നും വെള്ളക്കെട്ടാണ്. പക്ഷെ പകല് വെയിലായിരിക്കും, എന്നാലും സാരമില്ല, രാത്രിയെങ്കിലും പെയ്യുന്നുണ്ടല്ലോ. ഇവിടെ രാത്രിയും ഇല്ല
8: പകലില്ല. വല്ലപ്പോഴും ഒരു ചാട്ടൽ മഴ പെയ്താലായി, ഒന്നോ രണ്ടോ തുള്ളി വന്നാലായി. അതെ, എന്താന്നറിയില്ല, ചിലപ്പോ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ അന്തരീക്ഷത്തിന്റെ ഒക്കെ പ്രത്യേകതയായിരിക്കാം ഈ ഒരു നാടിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് അഞ്ജലിക്ക് പറയാനുള്ളത്?
13: ഞാൻ നമുക്ക് പറയാൻ തന്നെ ആരല്ലേ, ആരെ കുറിച്ചൊക്കെ പറയാ. എന്തൊരു എന്താ പറയാ, മെഡിസിൻ ആണ്
8: ഭയങ്കരമായിട്ട്
13: നമുക്ക്. എന്താ പറയാ, എല്ലാ സിറ്റുവേഷനിലും അതാണ്. എന്താ പറയാ, സങ്കടം വന്നാലും വേറെ എന്തെങ്കിലും വിഷമം വന്നാലും എന്ത് തരം ഇത് വന്നാലും
8: എന്ത് തരം ഇമോഷൻസിന്റെ കൂടെയും ചിത്രച്ചേരി ശബ്ദം ചേരും.
13: അത് തന്നെ, അതിന് പറ്റിയ കുറെ പല പാട്ടുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പാട്ട് കേൾക്കുന്നത്. ഇപ്പൊ നമ്മള് റിയാലിറ്റി ഷോസിലൊക്കെ വരുമ്പോ ലൈവായിട്ട് കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ തോന്നും. ഇതിങ്ങനെ ലൈവായിട്ട് ഇവര് പാടുകയല്ലോ ചില പാട്ട് കേൾക്കുമ്പോഴേ. ഈ സ്റ്റാർ സിംഗറിലൊക്കെ ഇപ്പൊ ഇങ്ങനെ വരുമ്പം, കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു കനകനിലാവേ പാടി ഉണ്ടായിരുന്നു ലൈവായിട്ട്. ആ കുട്ടികൾ പാടിയിണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പൊ എല്ലാരും പറഞ്ഞു സ്റ്റേജിൽ കൂടെ ഒന്ന് പാടാമോന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ ഹമ്മിങ് ഒക്കെ ആയിട്ട് അവരങ്ങ് പാടിയപ്പോഴേ നമ്മളിങ്ങനെ
8: അലിഞ്ഞു പോകും. അതെ,
13: അവരുടെ ഒക്കെ ഭാഗ്യം, നമുക്കൊക്കെ ടിവി കൂടെ അല്ലേ കേട്ടോ. അവരങ്ങനെ നേരിട്ട് തൊട്ടടുത്തിരുന്ന് വായിലടുത്തിരുന്ന്
8: കേൾക്കുമല്ലേ. സോളോ സോങ്സ്
13: ആയിരിക്കും നല്ലത് അല്ലേ? സോളോ ആരുടെയും കലർപ്പില്ലാത്ത
8: ആർക്കും ക്രെഡിറ്റ് കൊടുക്കാത്ത പാട്ടുകൾ.
13: അതെ, അത് എനിക്ക് തോന്നണു, എനിക്ക് കുറെ എന്റെ പ്ലേലിസ്റ്റിൽ കുറെ ഉള്ള മാരിക്കൂടിനുള്ളിൽ
8: ഉണ്ട്,
13: എന്തമ്മേ ചുണ്ടത്ത് ആ പാട്ടുണ്ട്, എന്തമ്മേ ചുണ്ടത്ത് അറിയില്ലേ, അതെ, പിന്നെ ഇനിമാനത്തും നക്ഷത്ര പൂക്കാലം ആ പാട്ട് ഭയങ്കര ത്രോ ആണ് ആ പാട്ടിലൊക്കെ,
8: ഇനിമാനത്തും
13: നക്ഷത്ര പൂക്കാലത്തിലൊക്കെ
8: നല്ല സ്പീഡ് വേർഷൻ ഒക്കെ ഉണ്ടല്ലോ ആ പാട്ടിൽ അല്ലേ.
13: ഭയങ്കര ശിവമല്ലി പൂ പൊഴിക്കും മാർഗഴിക്കാറ്റ് എന്നുള്ള പാട്ടുണ്ട് അതിനകത്ത്, അതെ ഭയങ്കര ത്രോ ആണ് ഒരുമാതിരി, എന്താ പറയാ, ഇങ്ങനെ ഗ്രാഫ് പോണോല്ലോ ഇങ്ങനെ പോണ കുറെ സംഭവങ്ങളൊക്കെ.
8: അത് ചിത്ര ചേച്ചിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്,
13: മാത്രം പറ്റുള്ളൂ സത്യം. ഈ ശിവദം ശിവനാമം പാട്ടിന്റെ ഫസ്റ്റ് ഹാഫില് യേശുദാസും സെക്കൻഡ് ഹാഫില്
8: ചിത്ര ചേച്ചിയാണ്. അതുവരെ യേശുദാസ് ഇങ്ങനെ മുമ്പിലേക്ക് നിൽക്കും, പക്ഷെ ചിത്ര ചേച്ചിയുടെ വരവോട് കൂടി
13: എന്താ പറയാ, വന്ന് തകർത്ത് വാരി ഇറങ്ങി,
8: അതാണ് ചിത്ര ചേച്ചി.
13: അങ്കോപാങ്കം ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് ഈ ശരത്തിന്റെ ഒക്കെ പറഞ്ഞ രാക്ഷസി എന്നാ വിളിക്കുന്നത്,
8: അതെ രാക്ഷസി, സംഗീതത്തിലെ രാക്ഷസി എന്നാ വിളിക്കാറ്.
13: എന്തും എന്തും പോകും,
8: എന്ത് സിമ്പിൾ ആയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോട്
13: പാടിത്തരാഘവത്തോടെ, അതെ. പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരുപാട് താരാട്ടുപാട്ടുകളും പാടിയിട്ടുണ്ട്, താരാട്ടും അങ്ങനെ നമുക്കെന്താ ഇതില്ലേ, ഏതോ വാർമുകിലിനൊക്കെ എന്റെ ഫേവറേറ്റ് ആയിരുന്നു കുഞ്ഞിലെ, എന്റെ അമ്മ എപ്പോഴും പറയും, എന്നിട്ട് ഞാൻ എന്റെ അമ്മേനെ കൊണ്ടും പാടിക്കും, എന്റെ അമ്മ പാട്ട് പാടും
8: അതേപോലെ തന്നെ, എന്ത് പറഞ്ഞാലും വാവേ എന്ന പാട്ടൊക്കെ അല്ലേ.
13: ആ അതെ അതെ അതെ, അതൊക്കെ അതല്ല, അതൊക്കെ സോളോ ആണ്,
8: അതെ,
13: ദൈവമേ എന്തൊക്കെയാ കാണിച്ചു വെച്ചിട്ടുള്ളതല്ലേ.
8: ഓക്കെ, അപ്പൊ അഞ്ജലി ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
13: ഇന്ന് ലെജൻഡിന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ ആശംസ അവിടെ എത്തൊന്നുമില്ല, എന്നാലും നമ്മള് കുഞ്ഞാശംസ അല്ലേ ഇങ്ങനെ.
8: തീർച്ചയായിട്ടും, താങ്ക് യു അഞ്ജലി, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് അഞ്ജലിയായിരുന്നു. ഒരുപാട് പാട്ടുകൾ, അത് എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ ഒരുപാട് പാട്ടുകളാണ് അഞ്ജലി നമ്മളുമായിട്ട് ഷെയർ ചെയ്ത്, ഒരുപാട് സന്തോഷം. സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിശ്വസ് ആണ്. ഒരു കോളർ കൂടെ ഉണ്ട്, കോളറിലേക്ക് പോവാം. ആരാണ് നോക്കട്ടെ. ഹലോ,
14: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
8: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
14: വിളയോടി വിളക്കത്രക്കളം ഭാസ്കരൻ.
8: സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ?
14: ആ സുഖമായിട്ട് പോകുന്നുണ്ട്.
8: രാവിലെ നടക്കാനൊക്കെ പോയോ?
14: ഓ, നടക്കാൻ പോയിട്ട് വന്നു. ദോശ കഴിക്കാന്ന് പറഞ്ഞത് റെഡിയായി
8: നിൽക്കാനാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ?
14: ആ, മിക്കവാറും അത് ഇത്ര എളുപ്പമുള്ള പണിയത് കൊണ്ട് അതന്നെ ചെയ്യാൻ തീരുമാനിച്ചു.
8: അപ്പൊ എന്താണ് ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാനുള്ളത്?
14: അയ്യോ, ചിത്ര ചേച്ചിയെ കുറിച്ച് പറഞ്ഞ തീരാത്ത സംഭവമാണ്. എന്തൊരു ഫീൽ വന്നാലും ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്, എനിക്ക് ആ നന്ദനത്തിലെ ഒരു പാട്ടുകാരുടെ തന്നെ എന്റെ മനസ്സങ്ങട് അലിഞ്ഞു
8: പോകും.
14: അയ്യോ, ഏത് പാട്ട് കേട്ടാലും അയ്യോ, എത്ര അവാർഡുകള്, എത്ര പാട്ടുകള്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
8: ഏത് പാട്ടുകളൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് ഇപ്പൊ? രണ്ടു മൂന്ന് പാട്ടുകൾ പറഞ്ഞാൽ,
14: പറയാൻ പറഞ്ഞാല് സിന്ധു വൈരവിയിലെ ഞാനൊരു സിന്ധു എന്നുള്ള പാട്ട് പാട്ട്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ നന്ദനത്തിലൊരു പാട്ടുണ്ട്, അയ്യോ അയ്യോ, ഒരുപാടുണ്ട് ഒരുപാടുണ്ട്, എനിക്ക് മനസ്സിലൊന്നും വരുന്നില്ല മൊത്തത്തില്.
8: ആശംസ കൊടുക്കാനുള്ളത്
14: എഫ്എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ചിത്ര ചേച്ചിക്കും സുനിലിന് പ്രത്യേകിച്ച്
8: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഭാസ്കരൻ ചേട്ടന് ഒരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ അടുത്ത പാട്ട് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.

0: ിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: 8 കഴിഞ്ഞ് 37 ആണ് സമയം. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
6: ഹലോ സുനിൽ,
5: ഗുഡ് മോർണിംഗ്. ആരാണ്?
6: ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ സുബ ചേച്ചിയാണ്, തത്തമംഗലത്തിൽ നിന്നോ.
5: സുബ ചേച്ചി, സുഖമായിട്ട് പോകുന്നോ?
6: സുഖമായി പോകുന്നു സുനിൽ.
5: എങ്ങനെ പോകുന്നു ബാങ്കിങ് ജീവിതം ഒക്കെ?
6: എന്നത്തെയും പോലെ അത്യാവശ്യം തിരക്ക്, ചില ദിവസങ്ങൾ തിരക്കുണ്ടാവില്ല. രാവിലെ പോകുന്നു, വർക്കുകൾ കഴിയുന്നു, വൈകുന്നേരം വരുന്നു,
5: ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പോകുന്നു അല്ലേ.
6: ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അങ്ങനെ
5: പോകുന്നു. ഓക്കെ, അപ്പൊ സുധ ചേച്ചി, ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
6: അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ സുനിൽ.
5: പറയൂ.
6: സുനിലിന്റെ പാടാനുള്ള കഴിവ് കേട്ടറിയാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി.
5: ഇനി മേലാൽ പാടരുത് എന്നും കൂടെ പറയാൻ ആഗ്രഹമില്ലേ? ഇല്ല, ആ പാട്ട് കേട്ട് അങ്ങനെ പറയാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോ സുധ ചേച്ചി, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് വരാം.
6: ചിത്ര ചേച്ചിയെ കുറിച്ച് ചില സമയങ്ങളിൽ നമുക്ക് എന്താ ഒന്നും പറയാൻ വാക്കുകൾ കിട്ടില്ല അല്ലേ. അത്ഭുത ലോകമല്ലേ, കുട്ടികൾക്ക് വണ്ടർലാൻഡിൽ നിൽക്കുന്ന പോലെയാണ് നമുക്കും. ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താ നമ്മൾ പറയുക, ശരിക്കും അത്ഭുത ലോകത്ത് ഇങ്ങനെ കണ്ണുമേച്ച് ഗാലക്സി നോക്കി നിൽക്കുന്നത് പോലുള്ളൊരു
5: പാട്ടുകൾ കേട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുവാണല്ലേ.
6: അതെ അതെ അതെ, നമ്മൾ കുഞ്ഞുനാളം മുതൽ കേൾക്കുന്നത് തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും എന്ന് വേണ്ട എല്ലാ ഭാഷകളിലും കേട്ട ഓരോ പാട്ടും ഓരോ എന്താ പറയാ എന്താ ഒരു സംഭവങ്ങൾ തന്നെയാണല്ലേ,
5: ഓരോ ലൈഫാണ്.
6: അതെ.
5: അപ്പോ ചിത്ര ചേച്ചിയുടെ 2-3 പാട്ടുകൾ പറയാൻ പറഞ്ഞ ഏതായിരിക്കും പറയാം?
6: ചിത്ര ചേച്ചി അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും എന്താ പറയാ, ആറാം തമ്പുരാൻ
5: പാടി തൊടിയിലേതു.
6: അതെ.
5: ഓക്കെ.
6: പിന്നെ കുടജാദ്രിയിൽ,
5: കുടജാദ്രിയിൽ റിലീസാവാത്ത സിനിമയിലെ പാട്ട്
6: അല്ല,
5: ഏത് കുടജാദ്രിയിലായിരുന്നു? കുടജാദ്രിയിൽ കുടികൊള്ളുമ
6: മഹേശ്വരി.
5: മഹേശ്വരി ആ സിനിമ റിലീസ് ആയിട്ടില്ല.
6: അതൊക്കെ നമുക്ക് അങ്ങനെ ഭക്തി. പിന്നെ അതുപോലെ കാർമുകൾ പറഞ്ഞതിന്റെ
5: ചുണ്ടൽ
6: ഒരു നേരമെങ്കിലും, പിന്നെ സിന്ധു ഭൈരവി, തമിഴില് കൊറേ സോങ്ങുകൾ ഉണ്ടല്ലോ ഭാഷയില്, ആ സോങ് അതൊക്കെ നമുക്കിങ്ങനെ കേൾക്കുമ്പോ വളരെ വേഗം പാടുന്ന സോങ് ആണെന്ന് തോന്നും. പക്ഷെ അതിന്റെ ആ ചുളിവുകളും സംഗതികളും ഒക്കെ ഭയങ്കര രസമായിരിക്കും.
5: ചിത്ര ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ?
6: അതെ അതെ അതെ അതെ. ഭയങ്കര ചീരപ്പൊങ്ങൽ കൊമ്മ കൊടുക്കുന്ന കുഞ്ഞായിരിക്കുന്ന കണ്ണാന്തുമ്പി പൗരാമോ, നമുക്കതൊക്കെ എത്ര ഇങ്ങനെ ഓരോ തവണയും കണ്ണാന്തുമ്പി പൗരാമോ ഒന്ന് വെറുതെ സുനിലൊന്ന് പാടി നോക്കൂ, കിട്ടില്ല, അത് കിട്ടില്ല.
5: എനിക്ക് തോന്നുന്നു അത് ജലദോഷം വന്നിരിക്കുന്ന സമയത്ത് പാടിയ പാട്ടാണെന്ന്. ചിത്ര ചേച്ചിക്ക് ഒരു ഒരു അടപ്പുണ്ട്, ശബ്ദത്തിൽ ഒരു അടപ്പ് ഫീൽ ചെയ്യാറുണ്ട് പാട്ട്
6: കേൾക്കുമ്പോൾ.
5: ഓക്കെ, അപ്പോ ചിത്ര ചേച്ചിയുടെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക?
6: അങ്ങനെ ഒട്ടും നോക്കിയില്ല സുനിൽ. എന്നാലും കളഭം തരാ ഭഗവാൻ

0: പാടാൻ കിട്ടുന്നില്ല സുനിൽ.
1: കുഴപ്പമില്ല, അപ്പൊ താങ്ക് യു ചേച്ചി. ഇന്ന് ആർക്കാണ് വിശേഷം അറിയിക്കാനുള്ളത്?
0: ചിത്ര ചേച്ചിക്ക് തന്നെയാണ്. നേരിട്ട് എന്തായാലും കാണും, പോകും, അതിനുള്ള ഭാഗ്യവും വഴികളും നോക്കുന്നുണ്ട്.
1: ഉണ്ടാവട്ടെ, അതിനുള്ള ഭാഗ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
0: ഓക്കെ,
1: സോ മച്ച്. വടക്കുന്നാഥൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചേച്ചി പാടിയത്, കളഭം തരാം എന്ന പാട്ട്.

0: ഈ ചിത്രത്തിലെ നായിക പത്മപ്രിയയാണ്. ഇതിൽ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് കാവ്യ മാധവൻ അഭിനയിച്ചിരിക്കുന്നത്. അന്നൊക്കെ വളരെ പീക്കിൽ നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് കാവ്യ മാധവൻ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു നമുക്ക് ഡൗട്ട് തോന്നും, ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് ഈ ഒരു സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ചു എന്ന് കാവ്യ മാധവനോട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ കാവ്യ മാധവൻ പറഞ്ഞൊരു കാര്യം, ഈ ഒരു പാട്ടിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ്, ഈ കളഭം തരാം എന്ന ആ പാട്ട് പാടി അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത് എന്ന് കാവ്യ മാധവൻ എവിടെയോ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു പാട്ട്, അത്രയും ഇഷ്ടമാണ്. രവീന്ദ്രൻ മാഷിൻ്റെ അവസാനത്തെ പാട്ടുകളിൽ ഒന്നുകൂടെയാണത്. ഓക്കെ, ജസ്റ്റ് ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തെന്ന് മാത്രം. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? ഷീന ചേച്ചി. എങ്ങനെ പോകുന്നു ലൈഫ്? ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നോ? സ്കൂളില് പോയോ? സംസാരിക്കാൻ പറ്റില്ലല്ലേ ഇന്ന്? ആണോ, കുഴപ്പമില്ല. നെക്സ്റ്റ് ഡേ ഞാൻ നേരത്തെ വിളിക്കാൻ ശ്രമിക്കുക, അപ്പോ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഷീന ചേച്ചി പറയൂ, ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: വാക്കുകളില്ല. ചെറുപ്പം മുതല് കേൾക്കുന്ന ഒരു ഗായികയാണ് ചിത്ര. ചിത്ര ചേച്ചി ധാരാളം പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകളാണ്, ഒന്നിനൊന്ന് മെച്ചമാണ്.
0: ഓക്കെ, അപ്പൊ ചിത്ര ചേച്ചിയുടെ ഒരു രണ്ടു മൂന്ന് പാട്ടുകൾ പറയാൻ പറഞ്ഞ ഏതൊക്കെ ആയിരിക്കും പറയാം?
1: ചൂളമടിച്ച് കറങ്ങി നടക്കാം.
0: ആ, ചൂളമടിച്ച് കറങ്ങി നടക്കാം, പിന്നെ അടിപൊളി പാട്ടാണ്. അടുത്തത്
1: കണ്ണാന്തുമ്പി
0: പോരാമോ,
1: കളഭം തരാം,
0: കളഭം തരാം. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഷീന ചേച്ചി ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
1: ചിത്രം ചേച്ചിക്ക് ഇനി ഒരുപാട് പാട്ടുകൾ പാടാനും കഴിയട്ടെ, ആയുസ് ആരോഗ്യം ഈശ്വരം കൊടുക്കട്ടെ.
0: കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു ഷീന ചേച്ചി. ജോസ്രിത മോളോട് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ഓക്കെ, വൈകുന്നേരം വരുന്ന സമയത്ത് അന്വേഷണം അറിയിക്കണം. സുനിലാടം പ്രത്യേകിച്ച് അന്വേഷണം പറഞ്ഞു എന്ന്
1: പറഞ്ഞു.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷീന ചേച്ചി ആയിരുന്നു. ഷീന ചേച്ചി കുറച്ച് അധികം നേരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കോൾ എടുക്കാനായിട്ട് പറ്റിയത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ജോസ്രിത പോയതും സംസാരിക്കാൻ കഴിയാതിരുന്നതും. അപ്പൊ നെക്സ്റ്റ് ഡേ വിളിക്കുക, സംസാരിക്കാം. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. ചിത്ര ചേച്ചിയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ചിത്ര ചേച്ചിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ചിത്ര ചേച്ചിയെ ഇങ്ങനെ മുമ്പിലിരുത്തി ചിത്ര ചേച്ചിയോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ചിത്ര ചേച്ചിയോട് ഇങ്ങനെ പാട്ടുകളെക്കുറിച്ച് ചോദിക്കുക. അതൊക്കെ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. ഇപ്പോൾ നേരത്തെ സുധ ചേച്ചി പറഞ്ഞ പോലെ അതൊക്കെ നടക്കുമെന്നറിയില്ല, നടക്കുമായിരിക്കും, നടക്കട്ടെ. ഞാനും അത് വല്ലാണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചിത്ര ചേച്ചിയുടെ മുമ്പിലിരുത്തി ഇങ്ങനെ പാട്ടുകൾ കേൾക്കണം, ചിത്ര ചേച്ചിയും കൂടെ പാടിപ്പിക്കണം, ഇഷ്ടമുള്ള പാട്ടുകൾ പാടിപ്പിക്കണം എന്നൊക്കെ. ഓക്കെ, അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: നമസ്കാരം.
0: രത്നാവതി അമ്മ, എന്താണ് വിശേഷം?
2: നല്ല വിശേഷം തന്നെ.
0: നല്ല വിശേഷം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ?
2: പറന്നാളല്ലേ ചിത്ര ചേച്ചിന്റെ പറന്നാള് വിളിച്ചില്ലെങ്കിൽ അതൊരു പറഞ്ഞു.
0: പിന്നെ എപ്പോഴാ വിളിക്കുക അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ചിത്ര ചേച്ചിയെ കുറിച്ച് രത്നാവതി അമ്മയ്ക്ക്
2: പറയാനൊന്നും വാക്കുകളില്ല മനെ. അവന്റെ ഒപ്പം നമ്മളിവിടെ ഈ ഭൂമിയിൽ ജീവിക്കില്ല, അതാണ് വലിയ കാര്യം.
0: അതെ, ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക അല്ലേ?
2: അതെ അതെ, ജാനകി അമ്മ, എസ് പി ബാലസുബ്രഹ്മണ്യൻ, ഇവരുടെ ഒക്കെ ഒപ്പം നമ്മൾ ജീവിക്കില്ല, അതാണ് വലിയ കാര്യം.
0: അതാണ് വലിയ കാര്യം. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറയാനില്ലേ, നമുക്ക് പാട്ടുകൾ മാത്രം. ഓക്കെ, അപ്പൊ ചിത്ര ചേച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ഒരുമിച്ച് ഇങ്ങനെ ചെയിൻ സോങ് പോലെ പാടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും പാടുക?
2: ഓ, പറയാനൊക്കെ വാക്കുകളില്ലല്ലോ.

ചാരത്തു ചേർന്നിരുന്ന് എന്തെന്തു കാര്യങ്ങൾ എന്നോട് ചൊല്ലിയെന്നു. അങ്ങനെ ഒരു വരിയുള്ള പാട്ടില്ലേ, ചെല്ല ചെറുവീട് തരാം. പിന്നെ എന്താണ്,

0: നിങ്ങൾ കാൽക്കൽ വീണാലിയുവാൻ കഴിയുമെങ്കിൽ അതിലൂടെ.
1: നമ്മൾ അങ്ങനെ സങ്കടപ്പെട്ടു പോലെ പാട്ട് കേട്ട് കഴിയുമ്പോ.
0: അയ്യോ, എനിക്ക് അതൊന്നും പറയാനേ, ഞാനതാണ് ആ പാട്ട് അധികം പാടാതെ
1: കേട്ടോക്കെ. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
0: എല്ലാവർക്കും തന്നെ ഇവനെ ചിത്രമ്മയ്ക്ക് ഇന്നും ആയുസും ആരോഗ്യത്തോടെ 100 വയസ്സ് വരെ ഇരിക്കട്ടെ, പാട്ടുപാടി നമ്മളെ ഇന്നും കൊതിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അകലിയിൽ എല്ലാവർക്കും, കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ മാറ്റം.
1: താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. രത്നാവതി അമ്മയാണ് വിളിച്ചത്. രത്നാവതി അമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. മെസ്സേജ് ഇങ്ങനെ കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. തിരമാലകൾ എത്ര ശക്തമായാലും തീരം പിന്നോട്ട് ഓടാറില്ല. അതുപോലെ ആകണം നമ്മളും. പ്രതിസന്ധികൾ എത്ര ഉയരത്തിൽ വന്നാലും ഉറച്ചു തന്നെ നിൽക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ധൈര്യത്തോടെ ശുഭദിനം നേരുന്നു സുലൈ. അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുലൈ ചേട്ടനും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം സുനിലേട്ട. ഇന്നത്തെ വിഷയത്തിൽ ചിത്രാമ്മയുടെ പാട്ടുകൾ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ പാട്ടുകളും നല്ല ഇഷ്ടമാണ്. ഓരോ ദിവസം തുടങ്ങുന്നത് ചിത്രചേച്ചിയുടെയും ദാസേട്ടന്റെയും എം ജി ശ്രീകുമാർ സാറിന്റെയും മധുചേട്ടൻ എന്നിവരുടെ ഭക്തി ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ്. ചേച്ചിയുടെ പാട്ടുകൾ ഇനിയും ഒരുപാട് കാലം കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചന്ദനക്കാറ്റെ കുളിർ കൊണ്ടുവാ എന്ന പാട്ട് കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാർമുകിൽ വർണ്ണന്റെ പെട്ടെന്ന് വന്ന പാട്ടുകൾ ഇതൊക്കെയാണ്. ചിത്രാമ്മയ്ക്ക് 1,000,000 ജന്മദിനാശംസകൾ നേരുന്നു. 1,000,000 ജന്മദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് സൗമ്യ ചെറുപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൗമ്യക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് സുനിലേ.
1: ഗുഡ് മോർണിംഗ്. ആരാണ്?
2: ഞാൻ പല്ലശ്ശനയിൽ നിന്ന് ജയ.
1: ജയ ചേച്ചി, ജയശ്രീ അല്ല മുഴുവൻ പേരല്ലേ?
2: ആണാണ്, പക്ഷെ ജയ.
1: ജയ, അത് മതി. ഓക്കെ, അപ്പൊ ജയ ചേച്ചിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല.
1: വാക്കുകളില്ല, ആർക്കും വാക്കുകളില്ല.
2: എന്റെ സ്വന്തം ചേച്ചി, ഞാൻ അങ്ങനെ കാണുന്നത്.
1: അങ്ങനെ കാണുന്നു, സ്വന്തം ചേച്ചി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ്. ഓക്കെ, അപ്പൊ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്?
2: അങ്ങനെ പറഞ്ഞ ഒരുപാടൊന്നും, അതായത് ഏത് പറയണമെന്ന് അറിയില്ല, എന്നാലും പറയണേ, ഞാനൊരു ചിന്ത് കാവടിച്ചിണ്ട്.
1: ഓക്കെ, തമിഴ്.
2: തമിഴില്ല. പിന്നെ മലയാളത്തില് നന്ദനം സിനിമയിൽ കുറച്ചു മുമ്പ് ഒരു അമ്മ പാടിയല്ലോ ആ
1: പാട്ട്. ചുണ്ടൽ.
2: പിന്നെ 6-ാം തമ്പുരാനിലെ ആടി ആ പാട്ട്.
1: പാടി തൊടിയിലേതോ.
2: അങ്ങനെ പാട്ടുകളൊന്നും പറയാൻ പറ്റുന്ന പാട്ടുകൾ പറയാൻ പറ്റാൻ സാധിക്കില്ല, അങ്ങനെയുള്ള പാട്ടുകൾ.
1: അങ്ങനെയുള്ള പാട്ടുകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ട് കഴിഞ്ഞാലും പാട്ട് കേട്ട് ബോറടിക്കില്ല. ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ ചേച്ചി, ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
2: ആദ്യം ചിത്ര ചേച്ചിക്ക് തന്നെ. ഇന്നലെ എന്താണ് ഈ അഖിലേഷം കുറച്ചുനേരം ഓഫ് ചെയ്തിട്ട് ടി വി ഓൺ ചെയ്തപ്പോ സ്റ്റാർ സിംഗർ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ചിത്ര ചേച്ചി ജാനകിയമ്മയുടെ മരണത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് ഇങ്ങനെ വയലന്റ് ആയിട്ട് കേക്ക് മുറിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവര് പറയണ്ട, എനിക്ക് ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു ഗായികനെ കൊണ്ട് മുറിപ്പിക്കണ്ടായിരുന്നു. അത് കേട്ടപ്പോ വല്ലാത്ത വിഷമം. ജാനകിയമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസവിക്കാത്ത എന്റെ മോളാണ് ചിത്രാന്ന്
1: പോയത്.
2: അതും കൂടി കേട്ടപ്പോ വല്ലാത്ത വിഷമമായി.
1: അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ചിത്ര ചേച്ചിക്ക് എല്ലാവിധ പെരുന്നാൾ ആശംസകളും.
2: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, വീണ്ടും വിളിക്കണം. ജയചേച്ചി ആയിരുന്നു പല്ലശ്ശേരിൽ നിന്നും. ജയചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിന് മുന്നേ ഒരു കോളർ കൂടെ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
3: ഹലോ. ഓ, പാട്ട് വെച്ചല്ലേ?
1: പാട്ട് വെച്ചിട്ടില്ല, പാട്ട് വെക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പാട്ട് വെക്കാൻ പോയതായിരുന്നു. ഇത് ആരാണ്? എവിടെ നിന്നാണ്?
3: ഇതൊരു പിടിയുട്ടാ പുള്ളിയാണ്.
1: പിടിയുട്ടാ പുള്ളിയാണല്ലേ. പിടിയുട്ടാ പുള്ളിയുടെ പേര് എല്ലാരും കേക്കട്ടെ. പേരും നാളും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം.
3: കണക്ട് ചെയ്തോ?
1: അജിത ചേച്ചി, നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്, ലൈവിലൂടെ വർത്താനം പറയാണ്.
3: അപ്പൊ പിടിയിട്ട പുള്ളിയുടെ പേര് അജിത. അജിത ചേച്ചി എന്ന്
1: പറഞ്ഞല്ലോ. എന്താണ് വിശേഷങ്ങൾ?
3: എന്ത് വിശേഷം, ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. ചെറിയ തിരക്കിലായിരുന്നു, അതുകൊണ്ട് വിഷസ് കേൾക്കുന്നുണ്ട്. പക്ഷെ വിളിക്കാനോ ഒന്നും പറ്റുന്നില്ല, മെസ്സേജ് അയക്കാനോ ഒട്ടും സമയമില്ലായിരുന്നു. ഇപ്പൊ ഫ്രീ ആയി.
1: ഓക്കെ, അപ്പോ പറയൂ, ചിത്ര ചേച്ചിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ചിത്ര ചേച്ചിയെ പറ്റി ഒരു വാക്കിലൊക്കെ എങ്ങനെ പറയും? ഒരു സെന്റൻസിലും പറയാനൊക്കില്ലല്ലേ. നമ്മുടെ എല്ലാ ഋതുക്കളെയും ഇങ്ങനെ സ്വരസമൃദ്ധമാക്കുന്ന ഒരു മഹാഗായികയല്ലേ നമ്മുടെ മലയാളിയുടെ സ്വന്തം സ്വന്തം
1: മലയാളികളുടെ അഭിമാനം, കേരളത്തിലാണ് ജനിച്ചത് എന്ന്
3: മലയാളിയുടെ സ്വന്തം, അങ്ങനെ തന്നെ പറയാം.
1: എല്ലാരും പറയാറുണ്ട് മലയാളി ഗായികയാണെന്ന് ഒരിക്കലും പറയില്ല എന്നൊക്കെ പറയാറുണ്ട്.
3: പറയില്ല, അതാ അതാത് ഭാഷയെ ചെല്ലുമ്പോ അവരവരുടെ സ്വന്തം ആവുകയാണ്. അതാണ് ആ പെരുമാറ്റവും ചിരിയും സ്വരവും എന്താ പറയാ, നമ്മുടെ എല്ലാ പറഞ്ഞ പോലെ എല്ലാ ഋതുക്കളിലും ഏത് അനുഭവങ്ങളിലും നമ്മള് ആശ്വാസമല്ലേ ആ ശബ്ദം.
1: തീർച്ചയായിട്ടും
3: എത്ര പാട്ടുകൾ, ഒരു പാട്ട് പാടാൻ പറയാൻ മൊത്തം പാട്ടും ഓരോരോ തരത്തില് നമ്മളെ സ്പർശിക്കുന്നതാണ്. പിന്നെ എനിക്ക് സ്വന്തം ജാനകുട്ടിയിലെ പാട്ട് ഉണ്ടല്ലോ, അത് ദൈവമേ കണക്ട് ആയപ്പോ വരി മറന്നുപോയി.
1: പാൽമഴയാണോ അതോ
3: അതും മറ്റേ രണ്ടു പാട്ടും
1: ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ
3: അതിനെ രണ്ടു പാട്ടും പിന്നെ വിഷ്ണു ലോകത്തിനകത്തെ
1: ആദ്യ
3: വസന്തമേ അത് പിന്നെ കിഴക്കുണരും പക്ഷിയിലെ പാട്ട് അങ്ങനെ എത്ര എത്ര പാട്ടുകൾ. ഒന്ന് ഇതിപ്പോ കുറെ പാട്ടുകൾ കുറെ പേര് പറഞ്ഞു ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാ പാട്ടുകളും ഫേവറേറ്റ് ആണ്. ഒവ്വൊരു പൂക്കളുമേ അങ്ങനെ പാട്ടുകൾ ഒരുപാടുണ്ട് മോനെ, എത്ര എഴുതിയാലും തീരത്തില്ല, എത്ര പറഞ്ഞാലും തീരത്തില്ല, വാക്കുകളും ഇല്ല.
1: പിറന്നാൾ ആശംസ അറിയിക്കാം.
3: പിറന്നാൾ ആശംസ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും കൊടുക്കട്ടെ എല്ലാ മലയാളികളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
1: താങ്ക് യു സോ മച്ച്. അജിത ചേച്ചിക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മനോഹരമായ ഗാനം വരുന്നു. എൻജോയ് ചെയ്യാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
9: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.
10: സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ അഹല്യ വിശ്വസത്തിലെ കോൾസ് എല്ലാം നമ്മൾ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാക്സിമം കോൾസ് എടുത്തിട്ടുണ്ട്, പിന്നെയും ഒരുപാട് പേര് വിളിച്ചു, എടുക്കാൻ പറ്റിയില്ല. കാര്യം 9 മണിക്ക് ശേഷം വരുന്ന കോൾസ് ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. കുറച്ചധികം മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് സെൻഡ് ചെയ്യുക. ഒരല്പം സമയം കൂടെ ഞാൻ തരാം കേട്ടോ. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ പെട്ടെന്ന് വേണ്ട, ഒന്ന് സമയം എടുത്ത് സെൻഡ് ചെയ്തോളൂ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്. മലയാളത്തിന്റെ മഞ്ഞൽ പ്രസാദത്തിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ലാളിത്യവും നിഷ്കളങ്കമായ പുഞ്ചിരിയും മധുരമായ ശബ്ദവും നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത്. മഴവിൽ കൊതുമ്പിലേറി വന്ന കുന്നത്തെ കൊന്നയ്ക്കും തങ്കത്തോണി പാലപ്പൂവേ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ കുന്നത്ത് സൂര്യൻ ഉദിച്ചതല്ലോ. എഴുതിയാൽ തീരില്ല, ഇഷ്ടമുള്ള പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷക്കീല ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ജഗൻ ചേട്ടന്റെ മെസ്സേജാണ്. ഹായ് ഡിയർ സുനിൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്ത് നിന്നും ജഗൻ ചേട്ടൻ. ജഗൻ ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽജി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ്. കോയമ്പത്തൂർ ചിത്രചേച്ചിയുടെ ഗാനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അതിൽ 1-2 ഗാനങ്ങൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. ഒന്ന് തമിഴ് പടം സിന്ധു ഭൈരവി ചിത്രത്തിലെ പാടറിയേയും പടിപ്പറയേയും, മലയാളത്തിലെ വെങ്കലം എന്ന പടത്തിലെ 10 വെളുപ്പിന് എന്ന ഗാനം. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, 10 വെളുപ്പിന് എന്ന ഗാനം. ഈ 2 ഗാനങ്ങളും എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വിഷസ് ടോപ്പിക് കൊണ്ടുവന്ന താങ്കൾക്കും അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി മൺഡേ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചന്ദ്രൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ ചിത്രാമ്മ എന്ന് പറഞ്ഞിട്ട് അച്ചു ആവയുടെ മെസ്സേജാണ്. ചിത്രാമ്മയ്ക്ക് ആശംസകൾ നേരുന്നു, ഒപ്പം തന്നെ അച്ചു ആവയ്ക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ FM അൻസുനിലേട്ട. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണാശേരി. ഇന്നത്തെ ദിവസത്തിന് ദിവസത്തെ വിഷയം സൂപ്പർ. നമ്മുടെ ചിത്രചേച്ചിയെ കുറിച്ച്, നമ്മുടെ വാനമ്പാടിയായ പ്രിയ ചിത്രചേച്ചിക്ക് ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾക്ക് ജീവൻ നൽകുവാൻ കഴിയട്ടെ. പ്രതീക്ഷകളോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. ചിത്രചേച്ചിയുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ രാക്കിളിപ്പാട്ടില് ധും ധും ദൂരെ ഏതോ രാക്കിളിപ്പാട്ട്, തമിഴിൽ രാസ രാസ ഉണ്ണ വെച്ചിരിക്കേ നെഞ്ചിലെ എന്ന പാട്ട്, ആടിയിലെ സെയ്തി സൊണ്ണ ആവണിയിൽ സെയ്തി വെച്ചെന്നൊരു പാട്ട്, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മളെ സ്വപ്നങ്ങൾ കാണുവാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാം സാറിന്റെ ഓർമ്മ ദിനം കൂടിയാണ്. തീർച്ചയായിട്ടും ഞാനത് വിട്ടുപോയിരിക്കുമായിരുന്നു. APJ അബ്ദുൽ കലാം സാറിന്റെ ഓർമ്മ ദിനം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിൽ പ്രണാമം കൂടെ അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും പിന്നെ ചങ്ങാതിക്കൂട്ടം ടീംസിനും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുചിത്ര കുട്ടപ്പൻ കിണാശ്ശേരിയിൽ നിന്നും മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സുചിത്രയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ഷീബ കുമരകം. ചിത്രചേച്ചിയുടെ പാട്ടുകളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിൽ ആദ്യം പാടിയ രജനി പറയൂ പൂനിലാവിൽ, കാർമുകിൽ വർണ്ണന്റെ ഇന്ത് പുഷ്പം, അങ്ങനെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. ചിത്രചേച്ചിയെ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും സുനിലിനും ഒരു കിടുക്കാജി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചി മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു ഗുഡ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ലെജൻഡ് ചിത്രാമയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദിവ്യയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. ഇന്നത്തെ ടോപ്പിക് പറയുമ്പോൾ ചിത്രചേച്ചിക്ക് ബർത്ത്ഡേ വിഷസ്. എല്ലാ പാട്ടുകളും മനോഹരമാണ്. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ആ സോങ് കൂടുതൽ ഇഷ്ടമാണ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ, രാജഹംസമേ അരവിന്ദ് നിലാവേ കാർമുകിൽ, ഇത് ഫസ്റ്റ്. തമിഴിൽ ഒവ്വൊരു പൂക്കളുമേ പാടറിയേൻ കുഴലൂതും കണ്ണനുക്ക് ഇന്നിസൈ പാടി വരും ഒരു ദൈവം തന്ത പൂവേ പാടിയത് ചിത്രചേച്ചിയല്ലല്ലോ, അത് ചിന്മയി പാടിയ പാട്ടാണ് കേട്ടോ. ഓക്കെ, ഒരു മാസം പറഞ്ഞാൽ തീരില്ല. ചിത്രചേച്ചിയുടെ കൂടെ നമ്മളും ജീവിക്കുന്നു, അതൊരു പുണ്യം. എന്തെങ്കിലും ഒരു നോക്ക് കാണാൻ സാധിക്കണേ എന്റെ ദൈവമേ. ചിത്രചേച്ചിക്കാവട്ടെ ഇന്നത്തെ ആശംസകൾ, പിറന്നാൾ ആശംസകൾ. ഇനിയും കുറേ വർഷങ്ങൾ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാന്തി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാന്തി കൃഷ്ണ, ചന്ദ്രനഗറിൽ നിന്നും. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. ഓ, എല്ലാവരുടെയും ആഗ്രഹമാണ് ചിത്രചേച്ചി നേരിട്ട് കാണുക, നേരിട്ടൊരു പാട്ട് കേൾക്കുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. ഇനിയും ധാരാളം മെസ്സേജ് ഉണ്ട്, 1-2 മെസ്സേജ് കൂടെ വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ, വാനമ്പാടി ചിത്രചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ശുഭദിനാശംസകൾ നേരുന്നു. രാജേശ്വരി പാലക്കാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രത്നാവതി അമ്മയുടെ പാട്ടുകൾ കേട്ടു, രത്നാവതി അമ്മ നന്നായിട്ട് പാടി, എല്ലാവർക്കും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രചേച്ചിയുടെ പാട്ടുകളിൽ ഏതാനും ഗാനങ്ങൾ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം, ചെമ്പരത്തി പൂവേ ചൊല്ല്, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ എന്നും കേൾക്കുവാനുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇനിയും ചേച്ചിയുടെ ഗാനങ്ങൾ ഒരുപാട് കാലം കേൾക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആരോഗ്യ സൗഖ്യവും സംഗീത അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാജേശ്വരി ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് ലീല ടീച്ചറുടെ മെസ്സേജാണ്. സംഗീതാരാമത്തിലെ നിത്യവസന്ത സുമയായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചിത്രപുഷ്പമേ നിനക്കെന്റെ ആശംസകൾ എന്ന് പറയുന്ന 4 പേര് കവിതയാണ് നമ്മുടെ ലീല ടീച്ചർ അയച്ചിരിക്കുന്നത്. സംഗീതാരാമത്തിലെ നിത്യവസന്ത സുമമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചിത്രപുഷ്പമേ നിനക്കെന്റെ ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ചിത്രചേച്ചിക്ക് അറിയിക്കുന്നു. ലീല ടീച്ചർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ വിഷസ്, എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ചിത്രാമ്മ. ചിത്രാമ്മയുടെ കാറ്റേ നീ വീശരുതിപ്പോൾ, മഴയെ തൂമഴയെ എന്ന ഗാനവും എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒത്തിരി സ്നേഹത്തോടെ ചൂടോടെ എന്റെ സ്നേഹാശംസകൾ. കേശവദാസ് കൊല്ലങ്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ വിഷസ് അറിയിക്കേണ്ടത് സുഗതൻ പിള്ളൈ നെന്മാറ, ഗീതാ നായർ VP കൊല്ലങ്കോട്, ഹേമ പ്രിൻസിപ്പൽ വണ്ടിത്താവളം, സുൽഫിക്കർ തത്തമംഗലം എന്നിവർക്കൊരു നല്ല ദിവസം നേരുന്നു. രത്നാവതേമ്മയുടെ ഗാനം വളരെ മെലോഡിയസ് ആണ്. അവർക്കൊരു ബ്ലോഗ് തുടങ്ങിയാൽ കോടിക്കണക്കിന് വ്യൂവേഴ്സിനെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേശവദാസ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹലോ, നമസ്കാരം സുനിൽകൂട്ട. ചിത്ര ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ഒരു 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. 1000 ആരോഗ്യ സൗഖ്യവും നേരുന്നു. പിന്നെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിത്ര ചേച്ചി പാടിയ പാട്ടുകൾ ഒരുപാടുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എന്നാലും ഓർമ്മ വന്നത് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ കളഭം തരാം, ഇന്ദ്രനീലിമയോളും മഞ്ഞൾ പ്രസാദവും, നെറ്റിയിൽ ചാർത്തി കണ്ണാന്തുമ്പി പോരാമോ, അങ്ങനെ ഒരുപാടുണ്ട്. ഒരിക്കൽ കൂടി ചിത്ര ചേച്ചിക്ക് ഇനിയും ഒരുപാട് കാലം പാടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. കുമാര ചേച്ചിയാണ് മഴവിൽ നഗറിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനിയും കുറച്ചധികം മെസ്സേജ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക. സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് വേഗം തിരിച്ചു വരാം. അഭിരാമി പറഞ്ഞു, ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഈ പാട്ട് ചേട്ടാ വെക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, എനിക്ക് കേട്ട് മതിയായി, സോ ഈ പാട്ടൊന്ന് ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം മുന്നേ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പാട്ട് അഹല്യ വിശ്വസിലും ഇൻസ്റ്റന്റ് പാട്ടിലും വെക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കി വീണ്ടും കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും പ്ലേ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അഭിരാമി ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. എൻജോയ് ചെയ്തോളൂ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് convenience, feature loaded compact SUV.
1: Smart Agu Kia Sonet Nopam Odin Tottadutha Kia Showroom Sandarshikkum.
3: Kia
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. അഹല്യ വിശ്വസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി മെസ്സേജ് വായിക്കാം, ഓരോ മെസ്സേജ് ആയിട്ട് വായിക്കാം കേട്ടോ. ഹലോ അഹല്യ എഫ് എം, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷയുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശിവന്യയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ യു ശിവന്യ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുരുകദാസ്, അമ്മ ഭാഗ്യവതി, കുറ്റിപ്പള്ളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ശിവന്യക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിലൂട്ട, ചിത്രചേച്ചിയുടെ എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്. കളഭം തരാം, ചന്ദാർമിഴി, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, പൊന്നിൽ കുളിച്ചു നിന്ന്, ചന്ദ്രികാ വസന്തം, പറഞ്ഞാൽ തീരില്ല. ചിത്രചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യയിൽ എല്ലാവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പറാണ്. ഒരുപാട് സ്നേഹത്തോടെ ഇന്നൊരു ചേച്ചി പെരുവമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നൊരു ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ രമ്യ രാധാകൃഷ്ണൻ രാമാണ്ടിച്ചള്ള. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ചിത്രചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ചിത്രചേച്ചിയുടെ എല്ലാ പാട്ടുകളും അടിപൊളിയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ നന്ദനത്തിലെ കൃഷ്ണ എന്ന പാട്ട് കേട്ടാൽ കൃഷ്ണൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരും, അത്ര സൂപ്പറാണ്. പിന്നെ തമിഴിലെ 400 സിന്ത്, കാവടി സിന്ത് എന്ന പാട്ടിലെ ഇടയിൽ വരുന്ന ആ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ വിധി അപ്പോതേ തരന്തിരുന്നാലേ ഗർഭത്തിൽ നാനേ കലൈന്തിരുപ്പേനെ, ഈ വരികൾ പറയാൻ വാക്കുകളില്ല. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് രമ്യ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ചിത്രചേച്ചിക്ക് 1000 പിറന്നാൾ ആശംസകൾ. 6 തമ്പുരാനിലെ പാടി എന്ന സോങ് ആണ് മനസ്സിൽ വരുന്നത്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈശാന്തി, സുമേഷ്, ശലപ്പുള്ളി. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, നമസ്കാരം സുനിലെ, വാനമ്പാടി ചിത്രചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ചിത്രചേച്ചി പാടി എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഗുരുവായൂരപ്പൻചാടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അദ്ദേഹത്തിനും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ചിത്രയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചിയാണ് കൊട്ടേക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജ് അവസാനത്തെ മെസ്സേജാണ് കേട്ടോ. ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം പൊളി. ചിത്രാമ്മയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. കാർമുകിൽ വർണ്ണൻ, രാജഹംസമേ, മഞ്ഞൽ പ്രസാദവും, ആറ്റുനോറ്റുണ്ടായൊരുണ്ണി. ചിത്രാമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രചേച്ചിയെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് കവിത മോഹൻദാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെക്കുറെ എല്ലാ മെസ്സേജും വായിച്ചിട്ടുണ്ടോ, ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിലൊരു വീഡിയോ കാണുമായിരുന്നു. അപ്പം അത് ചിത്രചേച്ചിയുടെ ഒരു മലയാളം പാട്ട് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പരിപാടിയിൽ ഇങ്ങനെ ചിത്രചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നു, മലയാളത്തിൽ ഇങ്ങനെ പാട്ടുകൾ പാടുന്നു, സംസാരിക്കും. അങ്ങനെ ഒരു റീലാണത്. അപ്പം ഞാൻ അതിൻ്റെ കമൻസ് ഇങ്ങനെ വായിച്ച് നോക്കിയ സമയത്ത് ഒരാൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു തമിഴ് ആളാണ്, തമിഴിലാണ്. എന്താ വെച്ചാൽ തമിഴും ഇംഗ്ലീഷും, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ തമിഴാണ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, ചിത്രാമ്മ മനോഹരമായിട്ട് മലയാളം പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ, ചിത്രാമ്മ ശരിക്കും മലയാളിയാണോ, മലയാളത്തിൽ ഇത്രയും നന്നായിട്ട് പാടുന്നു, മലയാളം പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് താഴെ ഇങ്ങനെ ഒരുപാട് മലയാളികൾ വന്നിട്ട് ചിത്രാമ്മ മലയാളിയാണോ, മലയാളത്തിൻ്റെ അഭിമാനമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതറിയാത്ത ആളുകളുണ്ട്. ഇപ്പോൾ കന്നഡയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും വിചാരം ചിത്രചേച്ചി എന്ന് പറയുന്നത് കന്നഡ, ആ നാട്ടിൽ കർണാടകയിലെ ഒരു വ്യക്തിയാണ്. തെലുങ്കിലാണെങ്കിൽ അവിടുത്തെ കാര്യമാണ്. തമിഴിലാണെങ്കിൽ ചിത്രാമ്മ തമിഴ്നാട്ടുകാരിയാണ്, തമിഴ് പൊണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്, മലയാളത്തിലൂടെ വളർന്ന് മലയാളിയായി ജനിച്ച് മലയാളത്തിലൂടെ വളർന്ന് അങ്ങനെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും മറ്റ് ഭാഷകളിലൊക്കെ മനോഹരമായിട്ട് പാടി എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു അതുല്യ ഗായികയാണ് ചിത്ര ചേച്ചി എന്ന് പറയുന്നത്. ഇപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ ചിത്രചേച്ചിയുടെ ആ ശബ്ദത്തിൽ നിന്ന് വിരിയാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തോട് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരിക്കലും ഇവർക്കൊന്നും പ്രായമാവല്ലേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കലും ദാസേട്ടനാണെങ്കിലും ചിത്രചേച്ചിക്കാണെങ്കിലും അവർക്കൊന്നും ഒരിക്കലും പ്രായം ആവല്ലേ എന്ന് പ്രാർത്ഥിക്കാറ്. അത് നടക്കാറില്ല, പക്ഷേ എങ്കിലും നമുക്കിങ്ങനെ ആഗ്രഹം വരും. കാര്യം അവർക്ക് ഇനിയും ഈ ഒരു എന്താ പറയുക, വേൾഡിൽ 100, 200, 300 കൊല്ലമൊക്കെ ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അത്രയും മനോഹരമായ പാട്ടുകൾ ഇങ്ങനെ വരാനുള്ള കൊണ്ട് നമുക്ക് തരാനുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും എല്ലാവിധ നന്മകളും ചിത്രചേച്ചിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മെസ്സേജ് കൂടെ അങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഹായ് അഹല്യ എഫ് എം സുനിലേട്ട, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രത്നാവതി അമ്മയ്ക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ നെരുമയൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ചന്ദ്രൻ ചേട്ടനും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ ലിസണേഴ്സിനും എല്ലാ കൂട്ടുകാർക്കും ഒരു ബ്യൂട്ടിഫുൾ മൺഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ എഫ് എം 90.4 കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ്
3: ഗ്യാരണ്ടിയും.
4: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്,
6: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
9: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
11: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
12: സെല്ലുലോയിഡ്.
13: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലലോയിഡിലേക്ക്. സെല്ലലോയിഡുമായി ഇന്നത്തെയും പോലെ കൂടി ആയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു കഥ, നിങ്ങൾ ഇന്ന് റേഡിയോ സ്പീക്കറിലൂടെ കേൾക്കാൻ പോകുന്ന ആ ഒരു കഥയുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥയാണ്. നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ ഒരു കാര്യം. ഇന്നത്തെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ ഒരു കാലഘട്ടം. ഇവിടുത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഗൂഗിൾ മാപ്പും എന്തിന്, കേവലം ഒരു ചൂട് ചായ പോലും ഇല്ലാത്ത ഒരു കാലം. ഇതിൽ നിന്ന് കൃത്യം 20,000 വർഷങ്ങൾക്ക് മുൻപുള്ള ലോകം. യൂറോപ്പ് ഭൂഖണ്ഡം മുഴുവൻ അടക്കി വാണിരുന്ന ഐസ് ഏജ്. ഭൂമി മുഴുവൻ മീറ്ററുകളോളം ഉയരത്തിൽ മഞ്ഞുമൂടി കിടക്കുകയാണ്. പകൽ പോലുമില്ല, വെളിച്ചമില്ല, കൊടുംതണുപ്പിൽ സ്വന്തം ശ്വാസം പോലും ഐസ് കട്ടയായി താഴെ വീഴുന്ന ഒരവസ്ഥ. ആ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് മനുഷ്യരായിരുന്നില്ല, മറിച്ച് തിന്നാനും കൊല്ലാനും മാത്രമറിയാവുന്ന പടുകൂറ്റൻ ക്രൂര മൃഗങ്ങളായിരുന്നു. അവിടെ ജീവിക്കാൻ വേണ്ടി പോരാടിയ ഒരു ചെറിയ ആദിവാസി ഗോത്രത്തിന്റെയും അവരിൽ അയോഗ്യനെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെയും കഥയാണിത്. റേഡിയോയുടെ ശബ്ദം ഒരല്പം ഒന്ന് കൂട്ടിവെച്ചേക്കും, നമ്മൾ ആരംഭിക്കാൻ പോവാണ് സെല്ലോയിഡ് ആൽഫ. ഈ ഒരു കഥ ആരംഭിക്കുന്നത് സോൾട്രിയൻ ഗോത്രത്തിന്റെ താവളത്തിലാണ്. തണുപ്പുകാലം വരാൻ വേണ്ടി പോവാണ്. ഇനിയുള്ള മാസങ്ങളിൽ പുറത്തിറങ്ങാനായിട്ട് അവർക്ക് കഴിയില്ല. അതിനു മുൻപ് ആവശ്യത്തിനുള്ള മാംസവും തോളും ശേഖരിച്ചില്ലെങ്കിൽ ഗോത്രം മുഴുവനായിട്ട് എന്താവും? പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ആ ഒരു ഗോത്രത്തിന്റെ തലവനാണ് തൗ. തൗ ധീരനായ ദയയില്ലാത്ത ഒരു മികച്ച വേട്ടക്കാരനാണ് കേട്ടോ. എന്നാൽ അച്ഛന്റെ നിഴലിൽ മാത്രം താമസിക്കുന്ന, അച്ഛന്റെ നിഴലിൽ മാത്രം ജീവിക്കുന്ന ഒരു മകനുണ്ട് തൗവിന്, കേട. കേടയാണെങ്കിൽ അച്ഛനെ പോലെ അല്ലായിരുന്നു കേട്ടോ. അവന്റെ ഉള്ളിൽ ഒരു കലാകാരനുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യും, പാറകളിലൊക്കെ പടങ്ങളൊക്കെ വരച്ച്, മൃഗങ്ങളോടാണെങ്കിൽ അവന് സഹതാപമായിരുന്നു. അച്ഛനാണെങ്കിൽ ഒരിക്കൽ അച്ഛൻ പിടിച്ചു വെച്ചിരുന്ന ഒരു കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ടി കത്തി കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ആ മൃഗത്തിന്റെ കണ്ണുകളിലെ ഭയം കണ്ട് നമ്മുടെ കേടയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ, അവൻ അതിനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷേ അച്ഛൻ ആ സമയത്ത് കോപത്തോടെ പറയുകയാണ് നമ്മുടെ കേടയോട്, എന്താ കേട, സ്നേഹവും ദയവും മനുഷ്യർക്കുള്ളതാണ്, കാടിനും മൃഗങ്ങൾക്കും ഇതറിയില്ല. നീ കൊല്ലാൻ പഠിച്ചില്ലെങ്കിൽ കാട് നിന്നെ തിന്നും. ഈ ഒരു കാര്യമാണ് നമ്മുടെ തൗ കേടയോട് പറയുന്നത്. അങ്ങനെ ആ വർഷത്തെ വലിയ വേട്ടയ്ക്കായി ഗോത്രത്തിലെ പുരുഷന്മാർ യാത്ര തിരിക്കാൻ പോവാണ്. ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം അവരൊരു കൊടുങ്കാടിന്റെ അതിർത്തിയിൽ രാത്രി താവളമടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു അർദ്ധരാത്രിയും തീജാലകൾക്കപ്പുറത്ത് നിന്ന് ഇരുട്ടിന്റെ മറവിൽ ഒരു കൂറ്റൻ ഗുഹാസിംഹം, ആ ഒരു ഗുഹാസിംഹം അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. അതായത് ആ സിംഹം വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് കേടയുടെ ഒരു കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന കപ്പയെ കടിച്ചു തൂക്കി ഇരുട്ടിന്റെ മറവിലേക്ക് അങ്ങ് ഓടി മറിഞ്ഞു പോവാണ്. ആ ഇരുട്ടിൽ നിന്ന് കപ്പയുടെ ഒടുവിലത്തെ നിലവിളി മാത്രമാണ് ശരിക്കും കേട കേൾക്കുന്നത്. ശരിക്കും ആർക്കും ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ നീ അടുത്ത പ്രഭാതം എത്തുകയാണ്. അടുത്ത പ്രഭാതത്തിൽ അവന് വേണ്ടി ഒരു ചെറിയ കല്ലറ ഉണ്ടാക്കി അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ദൂരെയൊരു മലമുകളിൽ നിന്ന് ആ ഒരു ഭയാനകമായ ശബ്ദം കേൾക്കുന്നേ. അതായത് ചെന്നായ്ക്കളുടെ കൂവലാണ്. അച്ഛൻ തൗ കേടയുടെ തൊള്ള ആ സമയത്ത് കൈവച്ചിങ്ങനെ പറയാണ്, കേട്ടോ കേടാ, അത് ആൽഫയാണ്. അതായത് അവരുടെ കൂട്ടത്തിന്റെ തലവൻ. അവൻ ജീവിക്കുന്നത് അവന്റെ കൂട്ടത്തിന് വേണ്ടിയാണ്. നീയും ഒരു ആൽഫയാകണം. അങ്ങനെ നീ അടുത്ത ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസം അവർ ആ ഒരു വലിയ ഇരയെ കണ്ടെത്തുന്ന സമയമായിരുന്നു. അതായത് നൂറുകണക്കിന് കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടത്തെയാണ് ഇവർ കണ്ടെത്തുന്നത്. അങ്ങനെ ഈ വേട്ടക്കാരൊക്കെ എന്ത് ചെയ്യാം, ഈ വേട്ടക്കാരെല്ലാവരും കൂകി വിളിച്ച് ഈ പോത്തുകളെയൊക്കെ എന്ത് ചെയ്യും, ഒരു വലിയ മലഞ്ചെരുവിന്റെ മുകളിലേക്ക് ഓടിച്ചു കയറ്റാണ്, അതിന്റെ ഒരു അറ്റത്തേക്ക് എത്താണ്. അപ്പോൾ പോത്തുകൾ ഒന്നൊന്നായിട്ട് താഴ്ചയിലേക്ക് വീഴാണല്ലേ. പക്ഷേ അതിനിടയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിന്റെ അകത്തുണ്ടായിരുന്ന ഒരു കൂറ്റൻ പോത്ത് കോപത്തോടെ തിരിഞ്ഞു നിന്ന് നമ്മുടെ കേടയ്ക്ക് നേരെ പാഞ്ഞു വരികയാണ്. അതാണെങ്കിൽ അതിന്റെ ഈ ഒരു കൂർത്ത കൊമ്പുകൾ കൊണ്ട് കേടയുടെ വയറ്റിൽ ഇങ്ങനെ കുത്തി അതിനെ നിലത്തിക്കിടുകയാണ്. നമ്മുടെ കേട ആ ഒരു മലഞ്ചെരുവിന്റെ അറ്റത്ത് നിന്ന് താഴേക്ക് എറിയപ്പെടുകയാണ്. അങ്ങനെ കേട ഒരു 100 മീറ്റർ താഴെയുള്ള ഒരു ചെറിയ പാറക്കെട്ടിലേക്ക് വീഴാണ്. അവന്റെ ഒരു കാല് അടിയോട് ഒടിഞ്ഞിങ്ങനെ മടങ്ങി നിൽക്കുകയാണ് കേട്ടോ. അവനാണെങ്കിലോ ഒരു അനക്കവും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു കാഴ്ച മുകളിൽ നിന്ന് അച്ഛൻ കാണുന്നുണ്ട്. അച്ഛൻ തൗവാണെങ്കിൽ ഇങ്ങനെ അലറിക്കരയുന്നുണ്ട്. പക്ഷേ താഴേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴിയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂട്ടത്തിലുള്ളവർ തൗവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയുകയാണ്, അവൻ മരിച്ചു തൗ, ഇനി രക്ഷയില്ല, മഞ്ഞു വീഴ്ച തുടങ്ങാറായി, നമുക്ക് മടങ്ങാം. അവരങ്ങനെ കേട മരിച്ചു എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ അവിടെ ഉപേക്ഷിച്ച് ആ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്ന് മടങ്ങിപ്പോവാണ്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? തുടർന്ന് കേൾക്കാം സല്ലല്ലാഹുവിന്റെ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലി എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: മുത്തുക്കൾ തിരിക്കും നിലത്തിൽ വിത്തിക്കും നിലപ്പൈ വിതയ്ക്കും

0: celluloid.
1: നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ രണ്ട് കാലുകളും ഒടിഞ്ഞ് ആരുമില്ലാത്തൊരു കൊടുങ്കാറ്റിൽ തണുത്തുറഞ്ഞ പാറക്കെട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? നമ്മുടെ കേടയ്ക്കും എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവാം. തുടർന്ന് കേൾക്കാം സലലൗഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സലലൗഡ്. കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്യ. അങ്ങനെ കേട അവന്റെ കണ്ണുകൾ തുറക്കാണ്. അവൻ മരിച്ചിരുന്നില്ല. ഒരു കഴുകനാണെങ്കിൽ അവന്റെ മൂക്കിൽ കൊത്താനായിട്ട് ഇങ്ങനെ വരികയാണ്. വേദന കൊണ്ട് അവൻ അലറി വിളിക്കുന്നുണ്ട്. കാരണം അവൻ മരിച്ചിട്ടില്ലേ. പക്ഷെ അവൻ നിൽക്കുന്നത് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ഒരു ചെറിയ പാറപ്പുറത്താണ്. താഴെ വലിയൊരു കൊക്കയുണ്ട്. മുകളിൽ കയറാനൊരു വഴിയില്ല. അപ്പോഴാണ് ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ കറുത്തിരണ്ട് ഒരു പേമാരി തന്നെ പെയ്തിറങ്ങുന്നത്. താഴെയുള്ള താഴ്വരയിൽ പ്രളയജലം കുത്തി ഒഴുകാനായിട്ട് തുടങ്ങാണ്. വെള്ളം മുകളിലേക്ക് ഉയരുന്നത് കണ്ട കേട വേറെ വഴിയില്ലാതെ ആ കുത്തി ഒഴുകുന്ന മഞ്ഞുവെള്ളത്തിലേക്ക് അങ്ങ് എടുത്ത് ചാടാണ്. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് അവൻ നീണ്ടി കരക്കെടുക്കുന്നുണ്ട്. കാലൊടിഞ്ഞ് തൂങ്ങിയിരിക്കുകയാണല്ലേ. ഒരു മരക്കഷ്ണം വെച്ച് അവൻ ആ കാല് കെട്ടിവെക്കാനിട്ട് വേദന കൊണ്ട് അവൻ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ കരയ്ക്ക് കയറി മുകളിലേക്ക് നോക്കി അവൻ കണ്ടത് തന്റെ അച്ഛൻ തനിക്കുണ്ടാക്കി വെച്ച ആ ഒരു കല്ലറയാണ്. അങ്ങനെ അവൻ തിരിച്ചറിയുന്നുണ്ട്, എന്ത്, താൻ ഒറ്റയ്ക്കാണ്, ഞാൻ തനിയാണ്. ഇനി ജീവിക്കണമെങ്കിൽ നൂറുകണക്കിന് മൈലുകൾക്കപ്പുറമുള്ള തന്റെ ഗ്രാമത്തിലേക്ക് ഈ ഒരു ഒടിഞ്ഞ കാലുമായി തനിക്ക് നടക്കണം. അതും എങ്ങനെ, തനിയെ നടക്കണം. അങ്ങനെ നടന്നു തളർന്ന കേടയെ തേടി ആ രാത്രിയിൽ മരണം വീണ്ടും എത്താണ്. അതായത് വിശന്നു വലഞ്ഞ ഒരു കൂട്ടം കാട്ടു ചെന്നായ്ക്കൾ അവനെ വളയാണ്. കേട ജീവനും കൊണ്ടൊരു മരത്തിലേക്ക് ഓടിക്കയറുന്നുണ്ട്. മരത്തിന് മുകളിലേക്ക് ചാടിയ ചെന്നായ്ക്കൾക്ക് നേരെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കല്ല് കത്തി അവൻ വീശി അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് അവന്റെ ആ ഒരു കത്തി കൂട്ടത്തിലെ ആൽഫ ചെന്നായുടെ വയറ്റിൽ ആഴത്തിൽ കൊണ്ടിറങ്ങാണ്. ചോരയൊഴുകി അത് നിലത്ത് വീഴുന്നുണ്ട്. അപകടമടുത്ത ബാക്കി ചെന്നായ്ക്കൾ എന്ത് ചെയ്തു, തങ്ങളുടെ നേതാവിനെ അവിടെ ഉപേക്ഷിച്ച് ഇരുട്ടിന്റെ മറവിലേക്ക് അങ്ങ് ഓടി മറിഞ്ഞു പോവാണ്. അങ്ങനെ പകൽ വെളിച്ചം വരുന്ന സമയമായിരിക്കുന്നു. പകൽ വെളിച്ചം വന്നപ്പോൾ കേട മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അവിടെ നീ ചോര വലിഞ്ഞ് അനങ്ങാൻ കഴിയാതെ ഒരു ചെന്നായ കിടക്കുന്നുണ്ട്. കേട ആ സമയത്ത് കത്തി ഉയർത്തുന്നുണ്ട്. കാരണം എന്താ, അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് ശരിക്കും അവൻ ആ മൊമെന്റിൽ ഓർമ്മ വരുന്നേ. കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. പക്ഷേ ഇല്ലല്ലോ, നമ്മുടെ കേട പാവാ. പക്ഷേ കേടയുടെ കൈ ആ സമയത്ത് വിറക്കുകയാണ്. ആ ചെന്നായയുടെ കണ്ണുകളിൽ അവൻ കണ്ടത് എന്താണെന്നറിയോ, തന്റെ സ്വന്തം അവസ്ഥ. ആരുമില്ലാത്ത, മുറിവേറ്റ, ഭയന്ന് വിറയ്ക്കുന്ന ഒരു ജീവി. അങ്ങനെ കേട കത്തി താഴെയിട്ട് അവൻ ആ ഭാരമുള്ള ചെന്നായി എടുത്ത് സ്വന്തം തോളിയിൽ വെച്ചിട്ട് അടുത്തുള്ള ഒരു ഗുഹയിലേക്ക് അവൻ അതിനെ ചുമന്നു കൊണ്ടുപോവാനിട്ടാ. അങ്ങനെ അതിന്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടാൻ തുടങ്ങാണ്. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. ആദ്യം ആ ചെന്നായി അവന് നേരെ ഇങ്ങനെ പള്ളിളിച്ച് കാണിക്കുന്നുണ്ട്, കടിക്കാൻ ആഞ്ഞു വരുന്നുണ്ട്. പക്ഷെ കേട അതിന് ആഹാരം കൊടുക്കുന്നുണ്ട്. ആദ്യം അവൻ കഴിക്കും, പിന്നെ ചെന്നായിക്ക് കൊടുത്തു. താനാണ് യജമാനൻ എന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ പതുക്കെ ആ കൊടും തണുപ്പുള്ള ഗുഹയിൽ ആ രണ്ട് ശത്രുക്കൾക്കിടയിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ചെന്നായ കേടയുടെ കൈകൾ നക്കാനായിട്ട് തുടങ്ങാണ്. അവൻ അതിനെ തലോടാൻ തുടങ്ങുന്നു. അവൻ അതിനൊരു പേരിട്ടു, ആൽഫ. ഇനി എന്താണ് സംഭവിക്കുന്നത്? തുടർന്ന് കേൾക്കാം സലലൗഡ്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് ഹലോ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. അങ്ങനെ കഥ അതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് വശങ്ങളിലേക്ക് പോവാണല്ലേ. അങ്ങനെ ആൽഫിയുടെ മുറിവുകൾ ഉണങ്ങി തുടങ്ങാണ്. കേട അതിനെ കാട്ടിലേക്ക് തുറന്നു വിടാനിട്ടോ. ഇനി അവൾക്ക് സ്വന്തം കാട്ടിലേക്ക് മടങ്ങാം, അല്ലെ, സ്വന്തം ആ ഒരു കൂട്ടത്തിലേക്ക് മടങ്ങാം. അതിനുശേഷം കേട തെക്ക് ഭാഗം ലക്ഷ്യം വെച്ച് അവൻ അങ്ങ് നടക്കാൻ തുടങ്ങാനിട്ടോ. പക്ഷെ ഏതാനും മീറ്ററുകൾ നടന്ന് അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൻ ആ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയോ? അതായത് ആൽഫ അവനെ വിട്ടുപോയിരുന്നില്ല. അവൾ അവന് പുറകിൽ കുറച്ച് മാറി മാറി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ദേ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു യാത്ര ആരംഭിക്കുകയായിരുന്നു. അതായത് പിന്നീട് അവർ ഒരുമിച്ച് നടക്കാൻ തുടങ്ങാണ്. അവർ ഒരുമിച്ച് വേട്ടയാടി. ആൽഫ ഇരയെ ഓടിച്ചു കൊടുക്കുന്നു. കേട അതിനെ അമ്പെയ്ത് വീഴ്ത്തി. അങ്ങനെ തണുപ്പുള്ള രാത്രികളിൽ അവർ കെട്ടിപ്പിടിച്ച് കിടന്ന് ചൂട് പങ്കുവെക്കുന്നു. ഒരു സൗഹൃദം, ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു സൗഹൃദം. പക്ഷേ ശൈത്യകാലം അതിന്റെ ഏറ്റവും ഭീകരമായ രൂപം പ്രാപിക്കാനായിട്ട് തുടങ്ങാണ്. കാറ്റ് മരവിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വഴിമതി തണുത്തുറഞ്ഞൊരു തടാകത്തിലൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഒരു ഐസ് പാളി പെട്ടെന്ന് പൊട്ടി കേട ആ തണുത്ത വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാണ്. മഞ്ഞിനടിയിലെ തണുത്ത വെള്ളത്തിൽ കേട ഇങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞുന്ന മൊമെന്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണെങ്കിൽ ആ ഒരു മുകളിലെ ഐസ് പാളിയും അടഞ്ഞു പോവാനിട്ടോ. പതിയെ പതിയെ അവൻ മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുകളിലെ ഐസ് പാളി തകർത്ത് ഒരു രൂപം വെള്ളത്തിലേക്ക് ചാടി വരുന്നത്. അതെ, വേറെ ആരുമല്ല, ആൽഫ. ആൽഫ അവനെ കടിച്ചു വലിച്ച് ഐസിന് മുകളിലേക്ക് കയറ്റി സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ആ ഒരു മൃഗം തന്റെ യജമാനെ രക്ഷിക്കുകയാണ് പിന്നീട്. അങ്ങനെ ആ ഒരു യാത്രയുടെ ഒടുവിൽ കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോൾ അവരൊരു വലിയ ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. പക്ഷേ ആ ഒരു ഗുഹയിൽ അവരെ കാത്തൊരു മരണമുണ്ടായിരുന്നു. അതെ, ഒരു കൂറ്റൻ സിംഹം. അതാണെങ്കിൽ കേടയ്ക്ക് നേരെ ചാടി വരാണ്. കേടയെ രക്ഷിക്കാൻ വേണ്ടി ആൽഫ ആ ഒരു ഭീകര മൃഗത്തിന് മുകളിലേക്ക് ചാടി വീഴുന്നുണ്ട്. പല്ലുകളും നഖങ്ങളും കൊണ്ട് അവ പോരാളാണ്. ആൽഫയെ ആ സിംഹം അടിച്ചൊതുക്കുന്നുണ്ട്. പക്ഷെ ആൽഫ നൽകിയ ആ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് കേട തന്റെ വില്ലിൽ അമ്പ് തൊടുക്കുകയാണ്. അമ്പാണെങ്കിൽ സിംഹത്തിന്റെ കഴുത്ത് തുളച്ചു കയറി സിംഹം നിലത്ത് വീഴുന്നുണ്ട്. പക്ഷേ ആ പോരാട്ടത്തിൽ ആൽഫയ്ക്ക് മാരകമായിട്ട് പരിക്കേറ്റിരുന്നു. അതിനെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കേട ചോര തുപ്പാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവന്റെ ശരീരവും യഥാർത്ഥത്തിൽ തളർന്നു പോയിരുന്നു. പക്ഷേ കേട തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അവനാ ഭാരമുള്ള ചെന്നായിയെ വാരിയെടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മഞ്ഞിലൂടെ കുടങ്കാറ്റിലൂടെ അവൻ അങ്ങ് മുന്നോട്ട് നടക്കാണ്. ഓരോ ചൂടിലും അവൻ വീഴുന്നുണ്ട്. പക്ഷേ ആൽഫയ്ക്ക് വേണ്ടി അവൻ

0: celluloid.
1: Once again, welcome back to Celluloid. അങ്ങനെ സെല്ലലോയിഡിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്, ഇന്നത്തെ സിനിമയുടെ അവസാന ഭാഗം. തുടർന്ന് കേൾക്കാം കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർഷേ ആയില്യ. അങ്ങനെ മഞ്ഞിന്റെ ആ ഒരു കനത്ത മൂടുപടത്തിനിടയിലൂടെ അരണ്ട വെളിച്ചത് കേട ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. അതായത് മരം കൊണ്ടുണ്ടാക്കിയ കുറെ കൂടാരങ്ങൾ, ഉയരുന്ന പുക, അതായത് അവന്റെ ഗ്രാമം. കൈകളിൽ ചെന്നായിയുമായി ബോധം കെടാറായ അവസ്ഥയിൽ കേട ആ ഒരു ഗ്രാമത്തിന്റെ മധ്യത്തിലേക്ക് വീഴാണ്. അവൻ നിലവിളിക്കുന്നുണ്ട്, അച്ഛ. കൂടാരത്തിൽ നിന്ന് അച്ഛൻ തവവും അമ്മയും ഓടി വരികയാണ്. അതായത് മരിച്ചുപോയെന്ന് കരുതിയ സ്വന്തം മകൻ ഒരു കാട്ടു ചെന്നായിയുമായി കെട്ടിപ്പിടിച്ച് വീണ് കിടക്കുന്നത് കണ്ട് അവര് ഇങ്ങനെ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ സ്തംഭിച്ചു പോയി നിൽക്കാണ്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ ആളുകൾ അവരെ ഇരുവരെയും കൂടാരത്തിനുള്ളിലേക്ക് മാറ്റാണ്. വൈദ്യന്മാർ വന്ന് അവരുടെ മുറിവുകൾ വിച്ച് കെട്ടി. അപ്പോഴാണ് ആ ഒരു വലിയ അത്ഭുതം നടക്കുന്നത്. അതായത് ആൽഫ ഒരു ആൺ ചെന്നായ ആയിരുന്നില്ല, അത് ഗർഭിണിയായ ഒരു പെൺ ചെന്നായ ആയിരുന്നു എന്നൊരു കാര്യം അവർ മനസ്സിലാക്കുന്നേ. അങ്ങനെ ആ ഒരു രാത്രിയിൽ ഗോത്രത്തിലെ ആ ഒരു ഊഷ്മളമായ തണലിൽ വെച്ച് ആൽഫ മനോഹരമായ കുറച്ച് ചെന്നായ കുട്ടികൾക്ക് ജന്മം നൽകി. അച്ഛൻ തവ തന്റെ മകനെ നോക്കിയിട്ട് താൻ അയോഗ്യൻ എന്ന് വിളിച്ച തന്റെ മകൻ ഇന്ന് മൃഗങ്ങളെ കൊന്നവനല്ല, മറിച്ച് മനുഷ്യനും മൃഗത്തിനും ഇടയിൽ സ്നേഹത്തിന്റെ പുതിയൊരു പാലം പണിതവനാണ് അല്ലെ. ആ ശൈത്യകാലത്ത് ആ ഗോത്രം ആ ചെന്നായ കുട്ടികളെ സ്വന്തം കുടുംബത്തെ പോലെ വളർത്തി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരും ചെന്നായ്ക്കളും ഒന്നിച്ച് വേട്ടയ്ക്കിറങ്ങി. കേടയും ആൽഫയും ചേർന്ന് തുടങ്ങിയ ആ ഒരു ബന്ധമാണ് കാലങ്ങൾക്കിപ്പുറവും ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മളെക്കാൾ സ്നേഹത്തോടെ കാവൽ നിൽക്കുന്ന നായ്ക്കളുടെ ആദ്യത്തെ തലമുറയായിട്ട് മാറിയത്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ആൽഫ എന്ന ചിത്രം ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. അതായത് ശത്രുവിനെ കൊല്ലാൻ ആയുധം വേണം, പക്ഷെ ആ ശത്രുവിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി ഒരു നല്ല മിത്രമാക്കാൻ വേണ്ടി ദയയും സ്നേഹവും മാത്രം മതി. കേട തന്നെ വാളുയർത്തി ആൽഫയെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മളെ സ്നേഹിക്കാനായിട്ട് നായ്ക്കൾ ഉണ്ടാവില്ലായിരുന്നു അല്ലേ. ഈ ഒരു പാഠം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം പറഞ്ഞു വെച്ച ഒരു സിനിമ ആൽഫ. അങ്ങനെ ഇന്നത്തെ സെല്ലലോയിഡിന്റെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
6: കോളേജിൽ പുതിയ അഡ്മിഷനൊക്കെ എടുത്ത് പുതിയ കൂട്ടുകാരെയൊക്കെ പ്രതീക്ഷിച്ച് ക്യാമ്പസിലേക്ക് കാലുകുത്താൻ റെഡിയായി നിൽക്കുന്ന ഫ്രഷേഴ്സിന്റെ ഒരു ടൈം കൂടിയാണ് അല്ലേ ഈ ഒരു ജൂൺ ജൂലൈ മാസം എന്ന് പറയുമ്പോഴത്തേക്കും. കോളേജിലേക്ക് പുതിയ അഡ്മിഷൻസ് വരുന്നു, ജൂലൈയിലൊക്കെ ആയിരിക്കും ഫ്രഷേഴ്സ് ഡേ ഒക്കെ നടക്കുക. ഞാനൊക്കെ പഠിച്ച സമയത്ത് ജൂലൈയിലൊക്കെ ആയിരുന്നു ഫ്രഷേഴ്സ് ഡേ. അപ്പോൾ ഈ ഫ്രഷേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു പേടിയുണ്ടാവും, റാഗിംഗ് ഉണ്ടാകുമോ, ഇനിയിപ്പോൾ നമ്മുടെ സീനിയേഴ്സ് വന്ന് നമ്മുടെ വരട്ടുമോ, ഇങ്ങനെയുള്ള കുറേയധികം സംശയങ്ങളും പേടികളും ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ക്യാമ്പസിൽ പോകുമ്പോൾ. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു അതിരുണ്ടല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ബോർഡർ വരക്കണം. അതിനു വേണ്ടിയിട്ട് പലയിടത്തും പല ക്യാമ്പസുകളിലും ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന കടുത്ത മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഇതൊന്നും സഹിക്കാൻ കഴിയാതെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ദിവസവും ന്യൂസിൽ. ധൈര്യമായിട്ട് ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാലിഡോസ്കോപ്പിൽ നമ്മൾ പറയുന്നതിന് മുന്നേ, കിഡിലൻ മാസ് അപ്ഡേറ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് പാട്ട് കേട്ട് ചില്ലായിട്ട് വരാം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ്

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായും തടയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല കേട്ടോ, ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻസ് വളരെ ഈസി ആയിട്ട് ഒട്ടും പേടിയില്ലാതെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിന് ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അറിയിച്ചു. നിയമത്തിൻ്റെ കരടും ആപ്പും ഒക്കെ ഉടൻ തയ്യാറാകുമെന്നാണ് പറയുന്നത്. ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേടിയോടെ ചെല്ലേണ്ട ഒരു ഇടമല്ല അല്ലേ, അല്ലെങ്കിൽ മാനസികമായിട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ചെല്ലേണ്ട അൺസൈറ്റിലിരിക്കേണ്ട ഒരു സ്ഥലമല്ല. ക്യാമ്പസുകൾ എപ്പോഴും വൈബായിരിക്കണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, സൗഹൃദത്തിൻ്റെതാവണം, അല്ലാതെ ഭയം കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കുട്ടി കോളേജിലേക്ക് നടന്നു പോകാൻ പാടില്ല. ഇപ്പം റാഗിങ് എന്ന് പറയുന്നത് നമുക്കൊരു കാലത്തും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇനി ഏത് വിദ്യാർത്ഥിനിക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ക്ലിക്കിലെ പരാതി നൽകാം. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടി ഉറപ്പാണ്. റാഗിങ്ങിനോട് ബിഗ് നോ പറയാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോളേജ് കാലത്ത് ഏറ്റവും മനോഹരമായ നല്ല ഓർമ്മകൾ മാത്രമായിരിക്കണം നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വീട്ടിൽ പ്ലാവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഈ പ്ലാവില് ഇഷ്ടം പോലെ ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവാണെന്നുണ്ടെങ്കിൽ, ഇത് കുറേയൊക്കെ നമ്മൾ തന്നെ കഴിക്കും, കുറേയൊക്കെ അയൽപ്പക്കത്തൊക്കെ കൊടുക്കും, പിന്നെയും ഇതിൽ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചക്കയ്ക്ക് ആരെങ്കിലും വില തരുമോ എന്ന് ചോദിച്ച് പിന്നെ ഇത് എന്ത് ചെയ്യും നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് നമ്മൾ തള്ളിക്കളയുന്ന ഒരു സംഗതിയാണ് ഈ ചക്ക എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സ്വന്തം പ്ലാവയെ ചക്ക ഇപ്പോൾ വിമാനത്തിൽ ബിസിനസ് ക്ലാസ്സിൽ പറക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒഫീഷ്യലായിട്ടുള്ള ഫ്രൂട്ടാണ് ചക്ക അല്ലേ. അതറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഇപ്പോൾ അത് ചാർട്ടേഡ് വിമാനത്തിൽ കയറി വിദേശത്തേക്ക് മാസമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലൊക്കെ ഇല്ലേ നമ്മുടെ ചക്കയ്ക്കും വലിയ ഡിമാൻഡാണ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാവർക്കും നമ്മുടെ വരിക്കച്ചക്ക തന്നെ വേണം. ആ തേൻവരിക്കയുടെ മധുരവും മൊരിഞ്ഞ മണവും കണ്ട പിന്നെ ഫോറിനേഴ്സ് വിടുവോ? ഇല്ല, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി അവരങ്ങ് കൊണ്ടുപോവാണ് നമ്മുടെ നാട്ടിലെ ചക്കകളൊക്കെ. പണ്ട് പറമ്പിൽ കിടന്ന് ചീഞ്ഞു പോയിരുന്ന ചക്ക ഇപ്പോൾ കറൻസി ഉണ്ടാക്കുന്ന ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറി. അപ്പം അങ്ങനെ ചക്ക വിദേശത്തേക്ക് പറക്കുമ്പോൾ പറമ്പിൽ നിൽക്കുന്ന പ്ലാവ് പോലും നൈസായിട്ടൊന്ന് കോളർ ഉയർത്തി പിടിക്കുന്നതാവും. അതൊക്കെ പണ്ടത്തെ കഥയല്ലേ, ഇപ്പോൾ കാലം മാറിയില്ലേ, ഇതിപ്പോൾ എൻ്റെ കാലമല്ലേ എന്ന് പറയുന്നുണ്ടാവും. പറഞ്ഞ പോലെ വിമാനത്തിൽ പറക്കുന്നു എന്നത് മാത്രമല്ല കേട്ടോ, ഗൾഫിലെയും യൂറോപ്പിലെയും ഒക്കെ അവിടെ ഫെസ്റ്റീവ് സീസൺസിൽ ദിവസവും ശരാശരി ഒരു 500 മുതൽ 1000 കിലോ വരെ ചക്കയാണ് ഇവിടെ നിന്ന് വണ്ടി കയറി പോകുന്നത്. വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ ചക്കയെ കൊണ്ടുപോകാൻ മാത്രമായിട്ട് ചാർട്ടേഡ് വിമാനങ്ങൾ വരെ വരുന്നുണ്ട്. ഏകദേശം 11 രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി നടക്കുന്നത്. ഇനി കേട്ടോളൂ ഇതിലെ ഏറ്റവും മാസമായിട്ടുള്ള കാര്യം. അല്ല, മാസ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു പാട്ട് വേണമല്ലോ, നിർബന്ധമല്ലേ അത്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻ്റ്.

സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എൻ്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധൻ്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വിയറ്റ്നാമിൽ നിന്നും തായ്ലാന്റിൽ നിന്നൊക്കെ ഈ നാടുകളിലേക്ക് ചക്ക എത്തുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ വരിക്ക ചക്കയുടെ രുചിക്കും മണത്തിനും മുന്നിൽ അതൊന്നും ഒന്നുമല്ല എന്നാണ് വിദേശികൾ പറയുന്നത്. എന്താത് അല്ലേ, നമ്മുടെ നാട്ടില് കിലോയ്ക്ക് വെറും 10-20 രൂപയൊക്കെ കിട്ടുമ്പോൾ വിദേശത്ത് ചക്കയ്ക്ക് കിലോയ്ക്ക് 500 മുതൽ 600 രൂപ വരെയാണ് വില. അതായത് നാട്ടിൽ നമ്മൾ പ്ലാവിൽ നിന്ന് പൊട്ടിച്ച് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വെറുതെ കൊടുക്കുന്ന ഒരു മീഡിയം വരിക്ക ചക്കയ്ക്ക് ചിലപ്പോൾ അവിടെ 2000-3000 രൂപയൊക്കെ വില വരും. എൻ്റെ പൊന്നെ, ഇനി മുതൽ പറമ്പിലെ പ്ലാവ് കാണുമ്പോൾ കുറച്ചുകൂടെ ബഹുമാനമൊക്കെ കൊടുക്കാം, കുറച്ച് റെസ്പെക്റ്റൊക്കെ കൊടുക്കാം. അല്ല, ഇപ്പം ഈ നിങ്ങളുടെ പറമ്പിലൊക്കെ പ്ലാവ് ഉണ്ടോ? ഇതുപോലെ വിദേശത്തേക്ക് കയറ്റി പറത്താൻ പറ്റിയ നല്ല കിടിലൻ വരിക്ക ചക്ക കായ്ക്കുന്ന പ്ലാവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടിലെ നല്ല വേനൽക്കാലം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയമല്ലേ. ആ സമയത്താണ് കേരളത്തിലെ പ്ലാവുകളിൽ നിന്ന് ഈ ചക്ക വിദേശത്തേക്ക് പറക്കുന്നത്. മെയ് മാസം തൊട്ട് നമ്മുടെ നാട്ടിൽ മഴ വരും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മഴ കനക്കുന്ന സമയമാണ് അപ്പോൾ കയറ്റുമതിക്കാർ നേരെ അയൽക്കാരായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് വണ്ടിതിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ജൂലൈ വരെ തമിഴ്നാടൻ ചക്കയാണ് കയറ്റി അയക്കുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്ന് ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ആ കേമമാരെ പരിചയപ്പെടേണ്ടത്. നമ്മുടെ ഹൈബ്രിഡ് പ്ലാവുകളുണ്ടല്ലോ, കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ഹൈബ്രിഡ് പ്ലാവുകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് കാലാവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ചക്കയുടെ ഫ്ലൈറ്റ് യാത്രയിൽ ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. എപ്പോൾ ചോദിച്ചാലും വിദേശികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അടിപൊളി തേൻ വരിക്ക ചക്ക റെഡിയാണ്. എന്തായാലും നാടൻ ചക്കയായാലും ഹൈബ്രിഡ് ചക്കയായാലും നമ്മുടെ മണ്ണിൽ വിളയുന്ന ഈ ഫ്രൂട്ട് വേൾഡ് ലെവലിൽ മാസ് കാണിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഫീൽ ചെയ്യണേ അല്ലേ. നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ പെട്ടെന്ന് കഴിക്കുന്ന ഹൈബ്രിഡ് പ്ലാവുകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ, പ്ലാൻ ഉണ്ടോ, എനി പ്ലാൻസ് ഇൻ ഫ്യൂച്ചർ? സ്റ്റേ ട്യൂൺഡ്. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈം കൂടെ ഞാൻ അഭിനയം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് നമുക്കറിയാം. ഈ ശ്വാസകോശത്തിന് റോയൽ ഫ്രഷ്നസ് തരുന്ന ഒരു VIP സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് നമ്മളൊക്കെ റിലാക്സേഷന് വേണ്ടിയിട്ട് വീക്കെൻഡ്സിലൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടാവും. എല്ലാവരും ഇല്ലെങ്കിലും ചില ആളുകളൊക്കെ വീക്കെൻഡ്സ് അറ്റ്ലീസ്റ്റ് വീക്കെൻഡെങ്കിലും റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. പക്ഷേ കുറച്ച് നല്ല ശുദ്ധവായു ശ്വസിച്ച് അല്പം പച്ചപ്പൊക്കെ കണ്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഇതിലും മികച്ചൊരു സ്ഥലം വേറെ ഇല്ലെന്ന് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിലും മികച്ച സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് സ്ഥലമാണ് അല്ലേ? അതല്ലേ ഇപ്പം ആലോചിക്കണേ. കേരളത്തിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലം നമ്മുടെ തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ ഒരു പഠനം നടത്തി. ആ സ്റ്റഡിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് കാടിന്റെ ഉള്ളിൽ പോയാൽ അനുഭവപ്പെടുന്ന അതേ കട്ടി ഫ്രഷ്നസ്സും നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തട്ടേക്കാടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ശുദ്ധവായു കിട്ടുന്ന സ്ഥലം എന്നാണ് പറയണേ. നഗരത്തിലെ പുകയും പൊടിയും ഒക്കെ അടിച്ച് മടുത്തവർക്ക് ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുത്ത് മനസ്സും ശരീരവും ഒക്കെ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പക്കാ നാച്ചുറൽ സ്പോട്ടാണ് തട്ടേക്കാട്. എന്തായാലും ഈ പഠനം വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 11 അടുക്കുന്നു. ഹരിതഭൂമി നമുക്ക് കേൾക്കണം. കാർഷിക വിശേഷങ്ങളും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് സുനിൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ പതുക്കെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് കാലിഡോസ്കോപ്പിൽ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
8: കരുതലോടെ കർക്കിടകം.
9: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടക മാസത്തിലുള്ള അധികമായ മഴ, സൂര്യപ്രകാശക്കുറവ്, വീട്ടിനുള്ളിൽ കൂടുതൽ സമയം കഴിയുക എന്നിവ മനസ്സിനെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകത്തിൽ നമ്മുടെ പൂർവികർ രാമായണ പാരായണത്തിനും കുടുംബമായി ഒരുമിച്ചിരിക്കാനും പ്രാധാന്യം നൽകുന്നു. ഈ രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ ഒരു മതാചാരം മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ജീവിത രീതിയാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്പം ധ്യാനം ചെയ്യുക, പ്രാർത്ഥിക്കുക, സംഗീതം കേൾക്കുക, ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്.
10: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
11: മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മുളക്, ശരിയല്ലേ? കറികൾക്ക് രുചിയും നിറവും എരിവും പകരാനായിട്ട് നമ്മൾ പല തരത്തിലുള്ള മുളകുകൾ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഇന്ന് വിപണിയിൽ വൻ വിലയുള്ള കാന്താരി മുതൽ വിദേശ ഇനങ്ങൾ വരെ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലും ബാൽക്കണിയിലും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റിയ മുളക് ഇനങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവയിൽ അടങ്ങിയിരിക്കുന്ന എരിവിന്റെ അളവും പ്രായോഗികമായിട്ടുള്ള ഉപയോഗങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ വിശദമായിട്ട് അറിയാം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. മുളകുകളിലെ രാജാവ് എന്നാണ് കാന്താരി മുളക് അറിയപ്പെടുന്നത്. വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും എരിവിന്റെ കാര്യത്തിൽ ഇവൻ അതിശക്തനാണ്. ചെടിയിൽ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ഈ മുളകുകൾ ഉണ്ടാകുന്നത്. പച്ച നിറത്തിലും പാകമാകുമ്പോൾ കടും ചുവപ്പ് നിറത്തിലും ചില ഇനങ്ങൾ വെള്ള കലർന്ന പച്ച നിറത്തിലും കാണപ്പെടുന്നുണ്ട്. എരിവിന്റെ അളവ് അളക്കുന്ന സ്കോവൽ സ്കെയിൽ അനുസരിച്ച് കാന്താരി മുളകിന് 50,000 മുതൽ 1,00,000 വരെയാണ് എരിവിന്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ പോലും കറികൾക്ക് കടുത്ത എരിവ് നൽകാനായിട്ട് ഇവയ്ക്ക് സാധിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും കാന്താരിക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാണ് ആയുർവേദം വ്യക്തമാക്കുന്നത്. നാടൻ ചമ്മന്തികൾ, അച്ചാറുകൾ, മോരുകറി എന്നിവയിലൊക്കെയാണ് കാന്താരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കാന്താരിയിട്ട തൈരും ഉപ്പിലിട്ട കാന്താരിയും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. വിപണിയിൽ കിലോയ്ക്ക് 300 മുതൽ 500 രൂപ വരെ വില ലഭിക്കുന്നത് കൊണ്ട് കർഷകർക്ക് ഇതൊരു മികച്ച വാണിജ്യ വിള കൂടിയാണ്. കാന്താരി മുളകിനെ കുറിച്ച് അറിഞ്ഞു അല്ലേ? ഇനി നീളൻ മുളക്, നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നീളൻ മുളകിനെ കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ നിത്യേന വിപണിയിൽ നിന്നും വാങ്ങുന്നതും കറികളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതുമാണ് നീളൻ മുളകുകൾ. ജ്വാലാമുഖി, അനുഗ്രഹ തുടങ്ങിയ ഇനങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇവയുടെ ചെടികൾ നല്ലതുപോലെ പടർന്ന് പന്തലിക്കുന്നതും ധാരാളം ശാഖകളോട് കൂടിയതുമായിരിക്കും. ഗ്രോ ബാഗുകളിലും ചട്ടികളിലും വളരെ എളുപ്പത്തിൽ ഇത് വളർത്തിയെടുക്കാനും സാധിക്കും. നീളൻ മുളകുകളിൽ എരിവിന്റെ അളവ് ഇടത്തരം മാത്രമാണ്. സ്കോവിൽ സ്കെയിലിൽ ഇതിന്റെ എരിവ് 20,000 മുതൽ 35,000 വരെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നൽകുന്ന കറികളിലും വലിയ എരിവ് വേണ്ടാത്ത വിഭവങ്ങളിലും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സാമ്പാർ, അവിയൽ, തോരനുകൾ, മീൻകറി തുടങ്ങി നിത്യേനയുള്ള എല്ലാ പാചക ആവശ്യങ്ങൾക്കും നീളൻ മുളകാണ് ഉപയോഗിക്കുക. പച്ചയായി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഇവ ഉണക്കി പൊടിച്ച് മുളക് പൊടിയാക്കാനും മികച്ചതാണ്. വർഷം മുഴുവനും തുടർച്ചയായിട്ട് വിളവ് തരുമെന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നീളൻ മുളകിനെ കുറിച്ച് അറിഞ്ഞു. ഇനി നമുക്ക് ഉണ്ട മുളക് അഥവാ കുടുക്ക മുളകിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാണാൻ ഭംഗിയുള്ളതും കുടത്തിന്റെ അല്ലെങ്കിൽ ചെറിയ കുടുക്കയുടെ ആകൃതിയിലുള്ളതുമായ മുളകുകളാണ് ഉണ്ടമുളകുകൾ. ഉജ്വല തുടങ്ങിയ മികച്ച നാടൻ ഹൈബ്രിഡ് ഇനങ്ങൾ ഈ വിഭാഗത്തിൽ ലഭ്യമാണ്. കട്ടിയുള്ള ചർമ്മവും ഉള്ളിൽ ധാരാളം വിത്തുകളുമുള്ള ഈ മുളക് ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്. ഉണ്ടമുളകുകളുടെ എരിവ് വളരെ കടുത്തതാണ്. സ്കോവൽ സ്കെയിലിൽ 50,000 മുതൽ 80,000 വരെയാണ് ഇതിന്റെ എരിവിന്റെ അളവ്. കറികൾക്ക് നല്ല എരിവും ഒപ്പം പ്രത്യേക നാടൻ സുഗന്ധവും നൽകാനായിട്ട് ഉണ്ടമുളകിന് സാധിക്കും. ഇതിന്റെ കട്ടിയുള്ള തൊലി കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകാതെ ദീർഘനാൾ സൂക്ഷിക്കുകയും ചെയ്യാം. മാംസാഹാര കറികളിലും മീൻ കറികളിലും നല്ല എരിവ് ലഭിക്കാനായിട്ട് ഉണ്ടമുളക് ചതച്ച് ചേർക്കുന്നത് പതിവാണ്. കൂടാതെ കൊണ്ടാട്ടമുളക്, അതായത് തൈരിൽ മുക്കി ഉണക്കിയ മുളക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായത് ഈ ഒരു ഉണ്ടമുളകുകളാണ്. വീട്ടുപറമ്പിൽ ഒന്നോ രണ്ടോ ഉണ്ടമുളക് ചെടി വളർത്തിക്കഴിഞ്ഞാൽ കുടുംബത്തിലെ എരിവിന്റെ ആവശ്യം സുഗമമായിട്ട് നടക്കും. ഇനി നമുക്ക് ചീനി മുളകിനെ പരിചയപ്പെടാം. മനോഹരമായ ഒരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തെക്കൻ കേരളത്തിലും മലബാർ മേഖലയിലും ഒരുപോലെ ജനപ്രിയമായ ഒരു നാടൻ ഇനമാണ് ചീനിമുളക്. കാന്താരയേക്കാൾ അല്പം കൂടി വലുപ്പമുള്ളതും എന്നാൽ നീളൻ മുളകിനേക്കാൾ ചെറുതുമായ ആകൃതിയാണ് ഇതിനുള്ളത്. ചെടിയിൽ കൊലകളായിട്ട് വൻതോതിൽ ചീനിമുളക് വിളയും. ഇതിൻ്റെ ഇളം പച്ച നിറം പാകമാകുമ്പോൾ തിളങ്ങുന്ന ചുവപ്പ് നിറമായിട്ട് മാറും. ചീനിമുളകിൻ്റെ എരിവ് വളരെ സവിശേഷമാണ്. സ്കോവൽ സ്കെയിലിൽ 60,000 മുതൽ 90,000 വരെ ഉയർന്ന എരിവാണ് ഇതിനുള്ളത്. എരിവിനൊപ്പം തന്നെ കറികൾക്ക് മികച്ചൊരു സുഗന്ധം കൂടി നൽകാനായിട്ട് ചീനിമുളകിന് പ്രത്യേക കഴിവുണ്ട്. ചെടികൾക്ക് കീടബാധ കുറവായതുകൊണ്ട് തുടക്കക്കാർക്ക് വളർത്താൻ ഏറ്റവും നല്ലതാണ് ഇത്. നാടൻ ചിക്കൻ കറി, ബീഫ് ഉലർത്തിയത്, മീൻ പീര എന്നിവയിൽ ചീനിമുളക് ചതച്ചിട്ട് കഴിഞ്ഞാൽ കറിയുടെ രുചി ഇരട്ടിയാകാം. ഉണക്കി സൂക്ഷിക്കാനും അച്ചാറുകൾ ഉണ്ടാക്കാനും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിളവ് തരുന്ന ഒന്നാണ് ചീനിമുളക് ചെടികൾ. ഇനി ബജ്ജിമുളകിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വിവിധ തരം മുളകുകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ബജ്ജി മുളകിനെ കുറിച്ചറിയാം. സാധാരണ മുളകുകളെ അപേക്ഷിച്ച് വലുപ്പം കൂടിയതും ഇളം പച്ച അല്ലെങ്കിൽ മഞ്ഞ കലർന്ന നിറത്തിലുള്ളതുമായ മുളകുകളാണ് ബജ്ജി മുളകുകൾ. ഇവ കാണാൻ അല്പം ചെറുപഴത്തിന്റെ ആകൃതിയിലാണ് ഉണ്ടാവുക. കട്ടിയുള്ള മാംസലമായ ചർമ്മമുള്ള ഈ മുളക് ചെടികൾക്ക് വളരാൻ നല്ല സൂര്യപ്രകാശവും ഈർപ്പമുള്ള മണ്ണും ആവശ്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇതില് എരിവ് വളരെ കുറവാണ്. സ്കോവൽ സ്കെയിലിൽ 500 മുതൽ 1000 വരെ മാത്രമാണ് ഇതിന്റെ എരിവ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഇത് പേടിയില്ലാതെ കഴിക്കുകയും ചെയ്യാം. എരിവിനേക്കാൾ ഉപരി ഒരു നേരിയ മധുരവും നല്ല പച്ചക്കറിയുടെ സ്വാദും ഇതിനുണ്ടാകും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തട്ടുകടകളിലും ഹോട്ടലുകളിലും മുളക് ബജ്ജി ഉണ്ടാക്കാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കൂടാതെ സലാഡുകളിലും ചൈനീസ് വിഭവങ്ങളായ ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ് എന്നിവയിലും ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാറുണ്ട്. എരിവ് ഒട്ടുമില്ലാത്തതിനാൽ ഇതൊരു പച്ചക്കറിയായി തന്നെ കൃഷി ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തരം മുളകുകളെ കുറിച്ചാണ്. ഇനി എരിവില്ലാത്ത ക്യാപ്സിക്കം അഥവാ കുടമുളകിനെ കുറിച്ചറിയാം ആഫ്റ്റർ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഇന്ന് നഗരങ്ങളിലെ അടുക്കള തോട്ടങ്ങളിൽ വലിയ സ്ഥാനമുള്ള ഒന്നാണ് ക്യാപ്സിക്കം അഥവാ കുടമുളക്. പച്ച, ചുവപ്പ്, മഞ്ഞ എന്നീ ആകർഷകമായ നിറങ്ങളിൽ ഇവ വിപണിയിൽ ഇന്ന് ലഭ്യമാണ്. തണൽ വലകൾക്കുള്ളിലോ കുറഞ്ഞ വെളിച്ചമുള്ള ബാൽക്കണികളിലോ ചട്ടികളിലോ ഇത് മനോഹരമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ എരിവ് 0 സ്കോവില്ലാണ്. ക്യാപ്സിക്കത്തിൽ ക്യാപ്സൈസിൻ എന്ന എരിവ് നൽകുന്ന ഘടകം ഒട്ടുമില്ലാത്തത് കൊണ്ടാണ് ഇതിന് എരിവില്ലാത്തത്. എന്നാൽ ഇതിൽ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് ഇത് വളരെ ഉത്തമം കൂടിയാണ്. ചിക്കൻ ചില്ലി, പിസ്സ, പാസ്ത, വെജിറ്റബിൾ സാലഡുകൾ എന്നിവയിലാണ് ക്യാപ്സിക്കം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. തോരനായും മെഴുക്ക് പുരട്ടിയായും ഇത് മലയാളി അടുക്കളകളിലും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. വിപണിയിൽ എപ്പോഴും നല്ല വില ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് കൃഷി ചെയ്യുന്നവർക്ക് ഇത് വൻ ലാഭം നൽകും. ഇനി ലോകത്തെ ഞെട്ടിച്ച ഭൂത് ജോലോക്കിയ എന്നൊരു മുളകിനെ കുറിച്ച്, ഗോസ്റ്റ് പേപ്പറിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകുകളിലൊന്നായ ഭൂത് ജോലോക്കിയ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസമിലും നാഗാലാൻഡിലുമാണ് പ്രധാനമായിട്ടും വളരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ കർഷകരും കൗതുകത്തിനായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലും ഇത് വിജയകരമായിട്ട് വളർത്തുന്നുണ്ട്. ചുളിവുകളുള്ള തൊലിയും കടുചുവപ്പ് നിറവുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ എരിവിൻ്റെ അളവ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. സ്കോവിൽ സ്കെയിലിൽ 1,000,000 മുകളിലാണ് ഇതിൻ്റെ എരിവിൻ്റെ തീവ്രത. സാധാരണ മുളകുകളേക്കാൾ 100-ലധികം ഇരട്ടി എരിവുള്ള ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ കറി എരിവ് മയമാകും. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അത്രയും എരിവാണ്. വളരെ ചെറിയ അളവിൽ മാംസാഹാര അച്ചാറുകളിലും ഹോട്ട് സോസുകളിലുമാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ വന്യമൃഗങ്ങളെ തുരത്താനുള്ള സ്പ്രേകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. കൗതുകമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചട്ടികളിൽ വളർത്താൻ പറ്റിയ ഇനം കൂടിയാണ് ഇത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എരിവുള്ള മുളകിനെ പരിചയപ്പെട്ടില്ലേ? ഇനി പർപ്പിൾ നിറമുള്ള ഓർണമെന്റൽ മുളകിനെ കുറിച്ച് അറിഞ്ഞാലും നല്ലൊരു പാട്ടിന് ശേഷം കേൾക്കാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിന്റെ മുമ്പിലും ബാൽക്കണിയിലും ഭംഗിയായിട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് പർപ്പിൾ മുളകുകൾ അഥവാ ഓർണമെന്റൽ മുളകുകൾ. കടും പർപ്പിൾ അല്ലെങ്കിൽ കറുപ്പ് കലർന്ന നിറത്തിലുള്ള ഇലകളും അതേ നിറത്തിലുള്ള ചെറിയ മുളകുകളുമാണ് ഇതിന്റെ ആകർഷണം. പഴുക്കുമ്പോൾ ഇത് തിളങ്ങുന്ന ചുവപ്പ് നിറത്തിലേക്ക് മാറും. ഭംഗിക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതിയാൽ തെറ്റി. ഇവയ്ക്ക് നല്ല കടുത്ത എരിവാണുള്ളത്. സ്കോവൽ സ്കെയിലിൽ ഇതിന്റെ എരിവ് 30,000 മുതൽ 50,000 വരെയാണ്. കാന്താരിയോട് അടുത്ത എരിവുള്ളത് കൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് ഭംഗി നൽകുന്നതിനൊപ്പം തന്നെ നമ്മുടെ അടുക്കള ആവശ്യങ്ങൾക്കും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. സാധാരണ വീടുകളിൽ ലിവിംഗ് റൂമുകളിലോ ജാലകപ്പടികളിലോ ഇൻഡോർ പ്ലാന്റ് പോലെ ഇത് വളർത്താറുണ്ട്. കറികളിൽ സാധാരണ മുളകിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. ഒരേ സമയം വീടിന് അലങ്കാരം

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക മാസത്തിൽ വായു, ജലം, അന്തരീക്ഷം എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ നമ്മളുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലത്ത് അതായത് വർഷ ഋതുവിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈർപ്പം വളരെയധികം കൂടുകയും സൂര്യൻ്റെ തീവ്രത കുറയുന്നത് കാരണം കൊണ്ട് തന്നെ ശരീരത്തിനെ വളരെയധികം ഈ ഒരു കാലാവസ്ഥയ്ക്ക് ബാധിക്കാൻ പറ്റുന്നു. ശരീരത്തിൻ്റെ ജഠരാഗ്നി അതായത് ദഹനശക്തിയെ വളരെയധികം കുറയ്ക്കാനും അതിനോടൊപ്പം തന്നെ കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ടും ദഹിക്കാതെ വരികയും അജീർണമുണ്ടാകുകയും ആമമുണ്ടാകുകയും, ദഹിക്കാതെ കിടക്കുന്ന ആഹാരത്തിനെയാണ് ആയുർവേദത്തിൽ ആമമെന്ന് പറയുന്നത്, ആമമുണ്ടാവാനുള്ള കാരണവുമാകുന്നു. ഇങ്ങനെ ശരീരത്തിൽ ദഹനശക്തി കുറയുന്ന അവസ്ഥയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. വയറുവീക്കം, അജീർണം, ക്ഷീണം, അതേപോലെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശരീരത്തിലുണ്ടാവുന്ന വേദന, അസ്ഥിവേദന, സന്ധിവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയത്ത് കൂടുതലും ചൂടുള്ളതും എളുപ്പം ദഹിക്കാൻ പറ്റുന്നതും ദഹനശക്തിയെ പോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് കൂടുതലും ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നത്.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സാർ ഓഫീസിൽ വേണ്ടത്ര കമ്പ്യൂട്ടർ ഇല്ല സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതാണ് കേട്ടോ. അതായത് ലേണേഴ്സ് ലൈസൻസ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ത്രൂ ആണ് എടുത്തിരുന്നത്. പക്ഷേ വേണ്ടത്ര കമ്പ്യൂട്ടറുകൾ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി മുതൽ സ്മാർട്ട് ഫോൺസിൽ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാം. പക്ഷേ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, നമ്മുടെ അടുത്ത് ഗൂഗിൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഗൂഗിൾ നോക്കിയൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതാമെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. അത് മാത്രമല്ല കോപ്പി അടിച്ചാൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും മൺഡേ ആണ്. ഈ മൺഡേ പല ആളുകളുടെ മൺഡേയിൽ നിന്ന് സൺഡേ ഇറങ്ങി പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഒരു സൺഡേ ഫീലിങ്ങിനെ നിൽക്കുകയാണ്. നമ്മുടെ പുറത്തെ അറ്റ്മോസ്ഫിയർ നോക്കുമ്പോഴാണെങ്കിലും മൊത്തത്തിലൊരു സൺഡേ ഫീലാണ്. പക്ഷേ നമ്മൾ കൃത്യം മൺഡേ ആയപ്പോഴത്തേക്കും ദാ 12 o'clock നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. പെട്ടെന്ന് നടക്കണം കാര്യങ്ങൾ, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാനോ ഒന്ന് കാത്തിരിക്കാനോ ഒന്നും നേരെയില്ല. ഇൻസ്റ്റന്റ് ആവണം കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വേഗം വിളിക്കാം, മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ചോദിക്കാം, ഇഷ്ടമുള്ള ആളുകൾക്ക് ആ സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പറൊക്കെ സെയിം നമ്പറാണ്, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 82 81 50 90 00 നമ്പർ കിട്ടിയില്ലേ, കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 8281509000 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് വേണ്ട പാട്ടുകൾ ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്ത് തരും. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കേസ് ചിത്ര നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗായികയുടെ പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല ചിത്ര ചേച്ചി ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പാട്ട് ചിത്ര ചേച്ചിയുടെ പാട്ടല്ലാതെ മറ്റൊരു പാട്ട് നമുക്ക് കേൾക്കാനായിട്ടില്ല. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഏതെടുക്കണമെന്നൊരു വലിയ കൺഫ്യൂഷനിൽ നിന്ന് ഫസ്റ്റ് ഒരു തമിഴ് ട്രാക്കാണ് ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വേഗം ഫോൺ എടുത്തോളൂ, 8281509000 എന്ന നമ്പറ് ഡയൽ ചെയ്തിട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചോളൂ. അതൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ഇൻസ്റ്റന്റ് പാട്ട് ഓൺ അഹല്യ FM 90.4.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. കറുത്തമ്മ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്, ചിത്രചേച്ചി പാടിയ പാട്ടാണ്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12:07 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ആദ്യത്തെ കോളർ എന്റെ കൂടെയുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ അപ്പൊ മാധവണ്ണാണ്.
0: മാധവേട്ട,
1: സുഖമായിട്ടിരിക്കേ?
0: അപ്പൊ അവിടെ മഴയുണ്ടോ?
1: ഞാൻ
0: ഇവിടെ സുഖമായിട്ടിരിക്കണു. മഴ പെയ്യാത്തതിന്റെ ഒരു സുഖക്കുറവുണ്ട്.
1: സന്തോഷം.
0: മഴ പെയ്യാത്തതിന്റെ ഒരു സുഖക്കുറവുണ്ടെന്നാ പറഞ്ഞേ.
1: അപ്പൊ ഇന്നത്തെ പാട്ട് വന്നിട്ട് കാർമൂക്കിൽ പറഞ്ഞിട്ട് ചുണ്ടിനുള്ള പാട്ടാ വേണ്ടി മഴ. ചിത്രമ്മയ്ക്ക് വേണ്ടിട്ട് 1000 പറന്നാൽ ആ സമയം ചിത്രമ്മയ്ക്ക് നേരുന്നു.
0: എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: സൗകര്യത്തോടെ ഇരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
0: ഓക്കെ മാധവേട്ട, എന്തായാലും ആ പാട്ട് വെച്ചു തരാം. നന്ദനം എന്ന സിനിമയിലെ പാട്ട് പല ആളുകൾക്കും ചിത്ര എന്ന് പറയുമ്പോൾ, കെ എസ് ചിത്ര എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടുകളിൽ ഒരു 5 പാട്ട് എടുക്കുകയാണെങ്കിൽ 5 എണ്ണത്തിൽ ഒന്നുണ്ടാവും ഈ ഒരു പാട്ട്, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം എത്തുന്ന അടുത്ത സോങ് പറവ എന്ന മൂവിയിലെ സോങ് ആണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ജിഷ്ണു പ്രസാദ് ആണ്. പ്യാർ പ്യാർ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഡെഡിക്കേഷൻ ആർക്കും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് കേട്ട് സ്വന്തമായിട്ട് നിർവൃതി കൊള്ളാൻ വേണ്ടിയിട്ടാണ് പറവ എന്ന സിനിമയിലെ പാട്ട് ജിഷ്ണു ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജിഷ്ണുവിന്റെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം. ഓൺ ഇൻസ്റ്റന്റ് പാട്ട്, പാട്ടുകൾ ചോദിച്ച് മെസ്സേജ് അയക്കാനും വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ സെയിം നമ്പറാണ്, 8281509000.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കിന് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. എനിക്കൊപ്പം നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഇതാരാ സംസാരിക്കണേ?
1: ഞാൻ ലസിജയാണ്.
0: ലസിത അല്ലേ?
1: ലസിജ.
0: ലസിജ. ഓ മൈ ഗോഡ്, എന്താ ഈ പേരിന്റെ അർത്ഥം? അറിയില്ല. ലസിത എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ചിരി ഒക്കെയാണ് മീനിങ് എന്ന് തോന്നുന്നു. ലസിജ എന്താന്ന് നമുക്കറിയില്ല അല്ലേ. എന്തായാലും വിളിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ ലസിജ എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ? പഠിക്കുകയാണോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാ കേക്കേണ്ടത്?
1: പിന്നെ വിരൽ തൊട്ടാൽ വിരിയുന്ന
0: പെൺപൂവേ എന്ന പാട്ടല്ലേ?
1: അല്ലെങ്കിൽ ഇതായാലും മതി. എന്താ നീ നടന്നാൽ പാട്ട് വെച്ചാൽ.
0: ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ ഇതിൽ ഒരു പാട്ട് വെച്ചു തരാം കേട്ടോ. ആർക്കാ ഡെഡിക്കേഷൻ?
1: എല്ലാരിക്കും. എന്റെ ഹസ്ബൻഡിന്റെ, പിന്നെ രണ്ട് പെൺകുട്ടികളാണ്, അവന്തിക അനാമിക.
0: ഓക്കെ,
1: കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാരിക്കും, പിന്നെ എന്റെ ഫാമിലി.
0: അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലേ? താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ പാട്ട് വെച്ചു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ലസിജയാണ്. നല്ല പേരല്ലേ ലസിജ. അപ്പൊ ലസിജ ചോദിച്ചിട്ടുള്ള പാട്ട് ഫാൻഡം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്ന പാട്ട് പി ജയചന്ദ്രന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. ഫാൻഡം എന്ന സിനിമ, ഈ സിനിമയിൽ ഈ ആ ഒരു നടനുണ്ടല്ലോ നിശാന്ത് സാഗർ എന്ന നടന്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പാട്ടങ്ങ് കേൾക്കുകയാണ്. അത്രയധികം എന്താ പറയുക, ആരാധകരുടെ മനസ്സിലേക്ക് കയറിയിട്ടുള്ള ഒരു പാട്ടാണ് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്ന പാട്ട്. ആ പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് മഹിയാണ്. മലമ്പുഴയിൽ നിന്നാണ് മഹി മെസ്സേജ് അയച്ചേക്കണേ. മഹിയുടെ മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ എഫ് എം, ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹിയാണ്. ഇന്ന് എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ചിത്ര ചേച്ചിയുടെ മനോഹരമായ ചൂളമടിച്ച് കറങ്ങി നടക്കണേ എന്ന ഗാനം കേൾക്കാനാണ് ആഗ്രഹം. സമ്മർ ഇൻ ബദ്ലഹീം എന്ന ചിത്രത്തിലെ ഈ ഗാനം വളരെ മനോഹരമായി പാടിയ നമ്മുടെ വാനമ്പാടിക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ഇവിടെ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹി. സോ മഹിയുടെ ആ ഒരു ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ അനുസ്മരണ ദിനം ഇന്ന്. ഓണക്കാല പൂഴ്ത്തിവയ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിലായിരുന്നു ബിൽ അവതരണം. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ജന്തർ മന്ത്രികൾ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. ലോക്സഭയും രാജ്യസഭയും രാവിലെ സമ്മേളനം ആരംഭിച്ച സമയത്തും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചിരുന്നു. ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ എല്ലാ സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അചഞ്ചലമായ ധൈര്യത്തിന്റെയും അസാധാരണമായ പ്രൊഫഷണലിസത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതീകമാണ് CRPF എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സമാധാനവും പുരോഗതിയും സംരക്ഷിക്കുന്നതിൽ സേന കാണിച്ച സമാർദ്ദങ്ങളില്ലാത്ത വീര്യത്തെയും നക്സലിസം തുടച്ചുനീക്കുന്നതിൽ അവർ വഹിച്ച നിർണായക പങ്കിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെയും ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ വെല്ലുവിളികളെ അദമ്യമായ ധൈര്യത്തോടെ നേരിടുന്നതിലൂടെയും CRPF ഉദ്യോഗസ്ഥ

സുരക്ഷാ സംവിധാനത്തിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഓം ബിർള പറഞ്ഞു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്നും ജീവിതാവസാനം വരെ സ്നേഹവും ബഹുമാനവും കിട്ടുന്ന മേഖലയാണ് അധ്യാപനമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയുടെ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർദ്ധകായ പ്രതിമയും മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യസമരത്തിലെ ദേശീയതയുടെ കണ്ണിയായിരുന്നു വാസുദേവൻ പിള്ളയെന്നും അതിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി അദ്ദേഹം ജീവിതം ഉഴിഞ്ഞുവച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽ മാനായി അറിയപ്പെടുന്ന അബ്ദുൾ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ പദ്ധതികളുടെ ശില്പിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമെന്ന് അമിത്ഷാ പറഞ്ഞു. കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തൂഫാനെ സ്വീകരിച്ചതെന്നും പദ്ധതിയിലൂടെ കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായെന്നും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. കുമരകം ബോട്ട് ദുരന്തത്തിന്റെ 24 സ്മരണ ദിനം ഇന്ന്. 2002 ജൂലൈ 27 വേമ്പനാട്ട് കായലിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ A29 യാത്രാ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. PSC പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികളും തൊഴിലാളികളും ഒരു കുഞ്ഞുമുൾപ്പെടെ 29 പേർക്കാണ് ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ കോളേജിലെ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് തലശ്ശേരി കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണക്കാല പൂഴ്ത്തിവയ്പ്പ് തടയാൻ അടുത്ത മാസം ആദ്യം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 165,932 മെട്രിക് ടൺ അരി വിപണിയിൽ എത്തിക്കുമെന്നും AY കാർഡ് ഉടമകൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 5 മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓണമേള അടുത്ത മാസം 8 എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ആരംഭിച്ചത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണം നേടിയത്. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന്റെ നേട്ടം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ഋഷികാന്ത് സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഋഷികാന്ത് സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ താരം അനാഗത് സിംഗ് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യനായി. കാനഡയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഈജിപ്തിന്റെ റുഖിയ സലീമിനെ പരാജയപ്പെടുത്തിയാണ് അനാഗത് സിംഗിന്റെ കിരീട നേട്ടം.
മലബാർ മേഖലയിലെ ധാതുക്കളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച ഹൈക്കോടതി വിധി ഉടനെ നടപ്പിലാക്കണമെന്ന് കെഎംസിഒയെ കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എം കെ എസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോത്ത

0: നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിന്റെ സമയം ദക്ഷിണ റെയിൽവേ പുനഃക്രമീകരിച്ചു. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന തിരുനെൽവേലി ജാംനഗർ ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. വഞ്ചിയൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് വഞ്ചിയൂർ പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ അനുസ്മരണ ദിനം ഇന്ന്. ഓണക്കാല പൂഴ്ത്തിവയ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: Listen without break with Ahalya FM 90.4. Kete kete kootu kooda.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
9: അങ്ങനെ ഇതാ പാട്ടുകൾക്കും വാർത്തകൾക്കും ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? ജോസ് മാഷേ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
10: മാണിക്യവീണയുമായി നല്ല പാട്ട് വെച്ചിരുന്നു.
9: ഓക്കെ, ഇത് ആർക്കാ ഡെഡിക്കേഷൻ?
10: ഭാര്യക്കും മക്കൾക്കും.
9: എല്ലാവർക്കും വേണ്ടിട്ടല്ലേ നമുക്ക് ആ പാട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോ നമ്മളെ വിളിച്ചത് ജോസ് മാഷാണ്. ജോസ് മാഷ ചോദിച്ച പാട്ട് മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിൽ ഉറങ്ങിയവൾ എന്ന പാട്ടാണ്. ഓക്കെ, അപ്പൊ ഈ പാട്ട് കാട്ടുപൂക്കൾ എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ എസ് പി വെങ്കടേഷ് ഈണം പകർന്നൊരു പാട്ടാണ്. സ്പടികം എന്ന സിനിമയിൽ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. സുമിച്ചീച്ച്.

വേണ്ടി ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശശികല ചേച്ചി, സുമി ചേച്ചിക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. എസ് പി വെങ്കടേഷ് എന്ന മ്യൂസിക് ഡയറക്ടറിന് വേണ്ടിയിട്ടാണ് ചിത്ര ചേച്ചി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. സ്പടികം എന്ന സിനിമയിലെ പാട്ടും എത്തുന്നു, മാണിക്യ വീണയുമായൻ എന്ന പാട്ടും എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായ പാട്ട് സ്ഫടികം എന്ന സിനിമയിൽ ഇല്ലാതെ പോയത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ചെറിയ പോർഷൻ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സിനിമയിൽ മൊത്തത്തിൽ ഈ പാട്ടില്ല, ബട്ട് വൈ എന്ന് നമുക്ക് എപ്പോഴും തോന്നും. ആ സിനിമ കാണുമ്പോഴും ഈ പാട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്തും. എന്തായാലും വളരെ മനോഹരമായ പാട്ട് നമ്മൾ കേട്ടു കെ എസ് ചിത്രയുടെ ശബ്ദത്തിൽ. ഫ്രം ദ മൂവി സ്ഫടികം നമ്മൾ അടുത്ത കോളറിലേക്ക് പോവാണ്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം,
0: പ്രീതി ചേച്ചി. എവിടുന്നാ വിളിക്കുന്നേ?
1: കുനിശ്ശേരി.
0: കുനിശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് ചേച്ചി. അവിടെ ഭക്ഷണമൊക്കെ ആയോ? ചോറൊക്കെ ആയോ? ഉണ്ട്. കഴിക്കാൻ സമയമായോ? ആഹാ, ഓക്കെ. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണോ ട്രൈ ചെയ്തത്, അതോ കുറച്ച് സമയം നമ്മൾ പണി നിർത്തി വെച്ചിട്ടാണോ ട്രൈ ചെയ്തത്? ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി പറയൂ, ഇതേ ഏത് പാട്ടാ വെച്ചരണ്ടേ?
1: എനിക്ക് യോധയിലെ പടകാളി.
0: എനിക്ക് തോന്നുന്നു പടകാളി എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മുടെ പണികളൊക്കെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ആർക്കാ ചേച്ചി ഡെഡിക്കേഷൻ പറഞ്ഞത്? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. എല്ലാരും സ്പീഡിൽ പണി ചെയ്തോട്ടെ ഇത് അല്ലേ? ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് പ്രീതി ചേച്ചിയാണ്. അപ്പൊ പ്രീതി ചേച്ചി ചോദിച്ച പാട്ട് യോധ എന്ന സിനിമയിലെ പടകാളി എന്ന പാട്ടാണ്. അപ്പൊ പടകാളി കേൾക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ എനർജി വരും. അപ്പൊ ആ എനർജിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, യോധ എന്ന സിനിമയിലെ പാട്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് വിജയൻ ചേട്ടനാണ്, വല്ലടി എന്ന സ്ഥലത്ത് നിന്ന്. ഹലോ അഹല്യ എഫ് എം, ഞാൻ വിജയൻ. എനിക്കിന്ന് അമരം എന്ന സിനിമയിലെ അഴകേ നിൻ മിഴിനീർ മണിയിൽ എന്ന പാട്ട് വെച്ചുതരുമോ? ഈ പാട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചോദിക്കണേ. കാരണം എല്ലാവർക്കും വേണ്ടി ഞാൻ പാട്ട് ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത്, വൈകിപ്പോയെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി തന്നെ ചോദിക്കണം, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പാട്ടുകൾ ചോദിക്കാൻ അല്ലെ. ആദ്യം നമ്മളെ സ്നേഹിക്കണം, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോ എന്തായാലും വിജയൻ ചേട്ടാ, ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, അഴകേ നിൻ മിഴിനീർ മണിയിൽ എന്ന പാട്ട്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. മമ്മൂക്കയുടെ അമരം എന്ന സിനിമയിലെ പാട്ടും വരുന്നുണ്ട്, ഒപ്പം ലാലേട്ടന്റെ യോധ എന്ന സിനിമയിലെ പാട്ടും വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടിൽ

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 to 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 to 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26th edition. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26th edition.
6: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
7: അങ്ങനെ സമയം നോക്കുകയാണെങ്കിൽ 1 കഴിഞ്ഞ് 8:44 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ 1 നമ്മൾ കഴിഞ്ഞു അല്ലെ, പാട്ട് ചോദിക്കലും പാട്ട് കേൾക്കലും ഒക്കെ ആയിട്ട്. എന്തായാലും പാട്ട് ചോദിക്കാനും ഡെഡിക്കേഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, 8 81 50 9000. ഇനിയിപ്പോ അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം ഹാൻഡിലേക്കും നിങ്ങൾക്ക് പാട്ട് ചോദിച്ച് മെസ്സേജ് അയക്കാം. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
8: ഹലോ,
7: സഹദേവേട്ടാ, എന്താണ് വിശേഷം?
8: എന്ത് അങ്ങനെ പോണോ?
7: എന്ത്
8: വെള്ളിയാഴ്ച?
7: ഓക്കെ, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഈ 3 കാത്തിരിപ്പാണ് അല്ലേ?
8: വെള്ളിയാഴ്ച തുല്യായിരുന്നു, ശനിയാഴ്ച തീയതിയായിരുന്നു, പിന്നെ ഞായറാഴ്ച ഇല്ലല്ലോ, പിന്നെ വിളിച്ചതാണ്.
7: അതെ അതെ, അപ്പൊ എന്തായാലും സഹദേവൻ ചേട്ടാ വേഗം പാട്ട് പറഞ്ഞു, നമ്മുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കും.
8: കളവും തരാം ഭഗവാനെ വേണ്ട ഒരു പാട്ടുണ്ട്.
7: അതെ,
8: ചിത്തച്ചേച്ചി പാടിയ പാട്ട്, ചിത്തച്ചേച്ചിക്കും വേണ്ടിട്ട് അഭിരാമിക്കും വേണ്ടിട്ട് ഈ പാട്ട് വെച്ചുതരണം. താങ്ക്
7: യു. ഓക്കെ, ബൈ ബൈ, ഞാൻ എന്തായാലും പാട്ട് വെച്ചുതരാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്. ചോദിച്ച പാട്ട് കളഭം തരാം എന്ന പാട്ടാണ്. ചിത്രചേച്ചി, അതുപോലെ ബിജു ചേട്ടൻ, ബിജു നാരായണൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. വടക്കും നാഥൻ എന്ന സിനിമയിലെ ആ പാട്ട് നമുക്ക് കേൾക്കാം ഫോർ സഹദേവൻ ചേട്ടൻ. അതിനുശേഷം പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് അരുൺ ആണ് ഫ്രം ചിറ്റൂർ. ഹായ് അഹല്യ FM, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് കറുപ്പ് എന്ന സിനിമയിലെ ഗോഡ് മോഡ് സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും സൂര്യാസ് കറുപ്പ് എന്ന സിനിമ, ആ സിനിമയിലെ ഗോഡ് മോഡ്, ആ സിനിമ കാണുന്ന സമയത്തൊന്നും ഈ പാട്ട് അത്ര ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഈ പാട്ട് എപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇത് കാട്ട് പോത്ത് ആ ഒരു സംഭവം വൈറലായില്ലേ, അപ്പോഴാണ് ഞാനിത് ഏത് പാട്ടാണെന്ന് നോക്കിയിട്ട് പിന്നെ പോയിട്ട് ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കുന്നത്. എന്തായാലും ഗോഡ് മോഡ് എന്ന മാസ് സോങ് നമുക്ക് കേൾക്കാം സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയിലെ. ഒപ്പം കളഭം തരാം എന്ന പാട്ടും വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: സായി അഭയങ്കർ മ്യൂസിക് ചെയ്ത പാട്ടാണ് സൂര്യ. ഇതിലൊരു പ്യുവർ ഓറ ഫാമിംഗ് ആണ് നടത്തുന്നത്. ഈ ഒരു പാട്ടിൽ മൊത്തത്തിൽ ഗൂസ്ബംസ് ആണ് ഓരോ ഫ്രെയിമിലും സൂര്യയെ കാണുമ്പോൾ. എന്തായാലും നമ്മൾ കറുപ്പ് എന്ന സിനിമയിലെ ഗോഡ് മോഡ് എന്ന സോങ് കേട്ട് തിരിച്ചെത്തിയിരിക്കുമ്പോൾ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ കഞ്ചിക്കോട് വല്ലരിയിൽ നിന്ന് ജയനാണ്.
0: ജയൻ ചേട്ടാ, എന്തല്ല വിശേഷങ്ങൾ? സുഖല്ലേ?
1: നല്ല വിശേഷം. രാമായണ മാസം.
0: അതെ,
1: എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ.
0: ഓക്കെ, പിന്നെ ഏത് പാട്ടാ കേൾക്കണ്ടേ പറയൂ.
1: മല്ലൻ എന്ന സിനിമയിലെ തമിഴ് മൂവി അമ്മ എന്തഴിക്കാതെ ഉയരില്ലേ, അന്ത ആ പാട് വേണം.
0: ഓക്കെ, അന്ത പാടല്ലേ. ഓക്കെ, ഈ പാട്ട് ഞാൻ വെച്ചുതരാം. ആർക്കാ ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്.
1: ഞാൻ ഒരു സംഭാഷണം പറയാം, ഒരു രണ്ട് സെക്കൻഡ്.
0: രണ്ട് സെക്കൻഡ് എടുക്കുള്ളെങ്കിൽ വേഗം പറഞ്ഞോ.
1: അതായത്, സൂര്യൻ ദിവസം പ്രതി ഉദിച്ചസ്തമിക്കുന്ന സമയം ജനങ്ങളുടെ ആയുസിന്റെ ഒരു ഭാഗം കൂടി കൊണ്ടുപോകുന്നു എന്നറിഞ്ഞ് വിഷമിച്ച് സൽക്കർമ്മം ചെയ്തുകൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, നന്ദി.
0: ഓക്കെ ഓക്കെ, എന്താണ് അതിന്റെ മീനിങ്? എന്താ
1: അതായത്? ദിവസം പ്രതി മലയാളം തന്നെ പറയുന്നത്, ദിവസം പ്രതി സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന സമയം ജനങ്ങളുടെ ആയുസിന്റെ ഒരു ഭാഗം കൂടി കൊണ്ടുപോകുന്നു.
0: ഓക്കെ, നമുക്ക് ഓരോ ദിവസവും കഴിഞ്ഞു പോവാണ്, നമ്മൾ നന്നായിട്ടിരിക്കുകയാണല്ലേ.
1: അതെ, അതായത് സൽക്കർമ്മം എന്നുള്ളത് ദിവസം പ്രതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്.
0: ഓക്കെ ഓക്കെ, അടിപൊളി ചെയ്യാൻ ചേട്ടാ, അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരും നമുക്ക് വിഷ് ചെയ്യാം. അപ്പോ അമ്മായൻറഴക്കാതെ എന്ന പാട്ട് ഞാൻ വെച്ചു കേട്ടോ. മന്നൻ എന്ന സിനിമയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചേക്കണേ. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഡിൻസിയാണ്. ഹായ് അഹല്യ, പാലക്കാട് നിന്ന് ഡിൻസിയാണ്. റിത്തം എന്ന മൂവിയിലെ തനിയെ എന്ന സോങ് ആണ് ചോദിച്ചേക്കണേ. ശങ്കർ മഹാദേവന്റെ ശബ്ദത്തിൽ തനിയെ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
1: 5-star BNCAP സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
0: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
1: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: ഋതം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് പവർ ആയിട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
4: നല്ല ഇരിക്ക്. നീങ്ക എപ്പിടി ഇരിക്ക്? സൗഖ്യമായിരിക്ക, അടിപൊളിയായിരിക്ക. അതെ അതെ, മഴ വരാത്തത് ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് വലിയ സങ്കടമുണ്ട്. എനിക്ക് നല്ല പരാതി ഉണ്ട് കേട്ടോ, മഴ പെയ്യാത്തതില്. അല്ലേ,
5: എല്ലാവർക്കും പരാതിയാണ്.
4: എല്ലാവർക്കും പരാതി, നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അല്ലേ,
5: ചെയ്യാൻ പറ്റില്ല. അതാ നമ്മള് പണിയെടുത്തോണ്ടിരിക്കുന്നത്, ചൂട്, കറണ്ട് ഇല്ല.
4: അങ്ങനെ ചെറിയ, പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്ക് കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്നുണ്ട് മഴ. അല്ലേ, ആകാശമൊക്കെ ഇരുണ്ട് കൂടുമ്പോ നമ്മൾ വിചാരിക്കും എന്താ ഇപ്പൊ മഴ പെയ്യും, നല്ല സൂപ്പർ മഴ പെയ്യും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കൊതിപ്പിച്ച് കടന്നു കളയാണ് നാഗരാജ് ഏട്ടാ. സാറില്ല, ആ വിഷമം മാറ്റാൻ വേണ്ടി നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ? പറയൂ.
5: തങ്കമാനരാസ.
4: തങ്കമാനരാസ, ഓക്കെ. ബാക്കി എന്താ? തെന്മദര സീമയിലെ അത്രയല്ലേ പാടിയുള്ളൂ? ബാക്കിയോ? ബാക്കി പഠിക്കണം. എന്നാ നമുക്ക് കേട്ട് പഠിക്കാം. എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ,
5: ജന്മദിന ആശംസകൾ.
4: ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് നാഗരാജ് ഏട്ടൻ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. പാട്ട് ചോദിച്ചിരിക്കുന്നത് തങ്കമാന റാസ എന്ന സിനിമയിലെ പാട്ടാണ്, തേൻമദുരൈ സീമയിലെ എന്ന പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. തങ്കമണി ചേച്ചി ഒരു ടീമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ പറഞ്ഞത് അഭിരാമി എനിക്ക് മിന്നാരം എന്ന സിനിമയിലെ ചിങ്കാര കിന്നാരം എന്ന പാട്ട് വെച്ചിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ തങ്കമണി ചേച്ചിയും ചേച്ചിയുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് മിന്നാരത്തിലെ ചിങ്കാര കിന്നാരം എന്ന പാട്ടും കേൾക്കാം. ഒപ്പം നാഗരാജ് ഏട്ടൻ ചോദിച്ച തങ്കമാന റാസ എന്ന സിനിമയിലെ തേൻമദുര സീമയിൽ എന്ന പാട്ട് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം പവറായിട്ട് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളറും എന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: സുനിൽ കുമാർ, അട്ടപ്പള്ളം.
0: സുനിലേട്ടാ, എന്താണ് വിശേഷം അവിടെ?
1: വിശേഷം ഒന്നുമില്ല,
0: ഒന്നുമില്ല. അങ്ങനെ പോണൂലേ. ഭക്ഷണം കഴിച്ചോ?
1: അതെ അതെ, ഊണ് കഴിച്ചു.
0: ആ, ഊണ് കഴിച്ചു. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ? എന്തായാലും വെച്ചുതരാം കേട്ടോ. ഓക്കെ, പറയൂ, ആർക്കാ ഡെഡിക്കേഷൻ? ഓക്കെ,
1: പിന്നെ പ്രേമാനന്ദൻ ഫ്രം കാടാങ്കോട്.
0: ഓക്കെ,
1: പിന്നെ ടി പി മുരളീധരൻ ഫ്രം ട്രിവാൻഡ്രം.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ചേട്ടന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സുനിൽ ചേട്ടനാണ്, ഫ്രം അട്ടപ്പള്ളം. ചേട്ടൻ ചോദിച്ച പാട്ട് ശ്രീകൃഷ്ണ പരന്ത് എന്ന സിനിമയിലെ നിലാവിന്റെ പൂങ്കനവിൽ എന്ന പാട്ടാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഗാനം. നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ശ്രീധരൻ ചേട്ടന്റെ പാട്ടാണ്. അഹല്യ സലീൽ ചൗധരി ചിട്ടപ്പെടുത്തിയ തൂത്തെ ഹുയെ കാബോണിനെ കേൾപ്പിക്കാമോ മധുമതി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. വീണ്ടും ദാ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇനി ലാസ്റ്റ് രണ്ട് പാട്ടുകളിലേക്ക് നമ്മൾ പോവാണ്. കുറേ മെസ്സേജസ് ഇനിയും ഓപ്പൺ ആക്കാതെ ഉണ്ട്. സാരിയില്ല, ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം നാളേക്ക് കൃത്യം 12:00 ആകുമ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക, മെസ്സേജ് റിക്വസ്റ്റുകളൊക്കെ അയക്കുക. പെട്ടെന്ന് തന്നെ അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. 12:00 തന്നെ കൃത്യം അയക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ലാസ്റ്റ് രണ്ട് പാട്ടുകൾ ചോദിച്ചേക്കുന്നത്, അതിൽ ആദ്യത്തെ പാട്ട് ജാജ്വലാണ് ചോദിച്ചേക്കണേ മേൽപ്പറമ്പ് നിന്ന്. സോങ് ഇഫ് ഐ മെറ്റ് യു എഗെയിൻ ആർട്ടിസ്റ്റ് ജെസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാജ്വലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഫ് ഐ മെറ്റ് യു എഗെയിൻ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഭികുട്ട, നാരായം എന്ന മൂവിയിലെ ശ്രീരാമനാമം ജപസാര സാഗരം എന്ന ഗാനം അഹല്യ കേൾക്കുന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും വേണ്ടി കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് പാട്ട് കേൾക്കാനായിട്ട് ഇന്ദിര ചേച്ചി. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ആ ഒരു ഫേവറേറ്റ് സോങ് കൂടെ നമ്മൾ കേൾക്കുകയാണ്. ലാസ്റ്റ് സോങ് ആണ് ഇന്നത്തെ. അപ്പോൾ പാട്ടുകളൊക്കെ നമ്മൾ ഇന്ന് പ്ലേ ചെയ്തു. ഒരുപാട് ഡെഡിക്കേഷൻസും റിക്വസ്റ്റുകളും ഒക്കെ വന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെ ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ പാട്ട് കിട്ടാത്തൊരു വിഷമിക്കേണ്ട. നാളേക്ക് എന്തായാലും കൃത്യസമയത്ത് അയക്കൂ, പാട്ടുകളൊക്കെ കിട്ടട്ടെ, ലൈഫ് ഫുൾ പവർ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റ് രണ്ട് സോങ്ങിലേക്ക് കൂടെ പോവാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻവെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
5: 5-star B and cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
4: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
5: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിയെ പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ചിത്രചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, ചിത്രാമ എന്ന് വിളിക്കുന്നവരുണ്ട്, KS ചിത്ര, ഈ KSന്റെ ഫുൾ ഫോം കേരളത്തിന്റെ സ്വന്തം ചിത്രയാണ് എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് അല്ലെ. 4 പതിറ്റാണ്ടിലേറെയായി ഈ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. 25,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്റെ ശബ്ദം പകർന്നിട്ടുള്ള ഒരു ഗായിക. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, സംഗീത രംഗത്തെ സമഗ്ര ഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാർ പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ നൽകി ആദരിക്കുകയുണ്ടായി. ഓരോ ഗാനത്തിലും വികാരങ്ങളുടെ സൗന്ദര്യം നിറച്ചുകൊണ്ട് തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച KS ചിത്ര ഇന്നും ഇന്ത്യൻ സംഗീതത്തിന്റെ ഒരു അഭിമാന ശബ്ദമായി തന്നെ തുടരുന്നുണ്ട്. അവരുടെ ഗാനങ്ങൾ കാലങ്ങൾക്കതീതമായി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ ഗാനങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇപ്പോഴും ഒരാദ്യ ഗാനം പാടുമ്പോൾ കൈ വിറക്കുകയും കൈ തണുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ ഇപ്പോഴും സംഗീതത്തിന്റെ മുന്നിൽ നോക്കി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ചിത്രാമ്മ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗായിക, ആ പുഞ്ചിരി തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കുന്നതും. സോ ആദ്യത്തെ പാട്ട് ഏത് പാട്ട് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഗാനം നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രചേച്ചി പാടിയ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചിത്രചേച്ചി എന്ന ഗായികയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരാറുള്ളത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചിത്രചേച്ചിയുടെ അമ്മ എപ്പോഴും വഴക്ക് പറയായിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് ചിരിച്ചാൽ മതി, പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കുറച്ച് സോ കോൾഡ് ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് അമ്മയായിരുന്നു ചിത്രചേച്ചിയുടെ അമ്മ എന്ന് പറയണം. ഇപ്പോഴും ഏത് റെക്കോർഡിങ്ങിനും ആരെങ്കിലും വേണം കൂടെ എന്ന് ഇപ്പോഴും വാശി പിടിക്കുന്ന ഒരാൾ കൂടിയാണ് ചിത്രചേച്ചി. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് പാട്ടുകൾ, ഒരുപാട് റെക്കോർഡിംഗ് സെഷനുകൾ, അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ട് മലയാള സിനിമയ്ക്ക് ചിത്രചേച്ചിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ എം ജി രാധാകൃഷ്ണൻ എന്നൊരു സംഗീത സംവിധായകനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് പാട്ടുകളാണ് ആ സംഗീതത്തിൽ നമ്മൾ ചിത്രചേച്ചിയുടെ ശബ്ദത്തിലൂടെ കേട്ടിട്ടുള്ളത്. അതിൽ തന്നെ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം മൂന്നാമത് പാടിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രണയവസന്തം. എം ജി ശ്രീകുമാറും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ പാട്ട് ആദ്യം പാടിയത്. പിന്നീടാണ് അത് യേശുദാസുമൊത്തുള്ള ഒരു ഡ്യുവറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുള്ളത്. സത്യനന്ദിക്കാട് വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ, കമ്പോസ് ചെയ്ത് യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഈ മനോഹര ഗാനം. എനിക്ക് തോന്നുന്നു ചിത്രചേച്ചിയുടെ പല പാട്ടുകളുടെ ലിസ്റ്റിൽ ചിലപ്പോഴെങ്കിലും ഒരു അണ്ടർ റേറ്റഡ് പാട്ടാണെന്ന് തോന്നിയിട്ടുള്ളൊരു പാട്ടാണിത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

പുതിയ വികാരം അണിയുകയാണെന്ന് ശാദം.

0: സുന്ദരം സുരഭിലം സുഖലാളനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
1: പ്രണയ വസന്തം
2: കലിരണിയുമ്പോൾ
1: പ്രിയസഖി എന്തേ മൗനം.

അഞ്ചാമത്തെ വയസ്സിലാണ് ചിത്രചേച്ചി ആകാശവാണിയിൽ പാടുന്നത്. ഒമ്പതാം ക്ലാസ്സിൽ സംഗീതം ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഓരോ പാട്ടുകളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി മാറി. ആ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റാതെ ആയിട്ടുള്ള ആളുകൾ വരെയുണ്ട്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആരാധകരുള്ള ഒരു ഗായിക കൂടിയാണ് ചിത്രാമ്മ. ആൻഡ് ചിത്രാമ്മയുടെ പാട്ടുകൾ പലർക്കും ഒരു മെഡിറ്റേഷനാണ്, പലർക്കും ഒരു കരുതലും സ്നേഹവും ആശ്വാസവും ഒക്കെ ആയി മാറുന്ന ഒരു ശബ്ദമാണത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ആ പാട്ട് നമ്മളെ സ്പർശിക്കുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സുജാത ചേച്ചി ഒരിക്കലും ഈ പാട്ട് കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് അപ്പം തന്നെ ചിത്ര ചേച്ചിക്ക് മെസ്സേജ് അയക്കുകയും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത് എന്ന് പറയുകയും ചെയ്തൊരു പാട്ട്. വിദ്യാസാഗറിന്റെ കോമ്പോസിഷനിൽ ലഭിച്ച ഒരു മനോഹര ഗാനം സമ്മർ ഇൻ ബത്ലഹേമിലെ ഈ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. പലരുടെയും രാത്രികാല പാട്ടുകളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ട്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഈ മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഓൺ അഹലി FM. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ശ്യാമമേഘമേനി എന്ന പാട്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു കോമഡി സീനായിരിക്കും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. കാരണം നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഈ സിനിമയും ഈ സീനും എങ്ങനെ മറക്കാൻ സാധിക്കും അല്ലെ? എന്നാൽ പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ശ്യാമമേഘമേനി. അതിന്റെ സ്വരമാണെങ്കിലും അതൊഴുകുന്നൊരു രീതിയാണെങ്കിലും അത്ര എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഞാൻ ചിത്രചേച്ചിയുടെ കരിയറിൽ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടുകളുടെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് കൂടിയാണ് ശ്യാമമേഘമേനി വിത്ത് ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്ത പാട്ട്. ആൻഡ് ഈ പാട്ടിലെ സ്വരങ്ങൾ പനിസ നിസക സഗമഗമനി പനിസ നിസക സ, എനിക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിത്രചേച്ചി ഇത് പാടുമ്പോൾ അന്ന് റെക്കോർഡിംഗ് സമയത്ത് ചുണ്ടൊട്ടിപ്പോയിട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ റെക്കോർഡിംഗ് സെഷൻ തീർന്നു പോയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ടേക്കുകൾ എടുത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ലൈവ് ഓർക്കസ്ട്രയിൽ പാടുമ്പോൾ പിന്നെ അതൊരു റീടേക്ക് എടുക്കാനുള്ള ഒരു ചാൻസസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ആ പാട്ടിൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ. എന്തായാലും ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത് അതിപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രചേച്ചി പാടി, ഈ മനോഹര ഗാനം നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. സോ കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

കെ എസ് ചിത്ര, ചിത്രാമ്മ, ചിത്രചേച്ചി. ചിത്രചേച്ചിയുടെ മനോഹരമായ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു ഗുരുവായൂരപ്പൻ ഭക്തയായിട്ടുള്ള ചിത്രചേച്ചി ഗുരുവായൂർ പോയി തൃശ്ശൂർ വന്ന് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത രണ്ട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് ഒരു നെറു പുഷ്പമായി, മറ്റൊന്ന് പൊന്നുഷസ് എന്നും. അതിൽ തന്നെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട പാട്ട് പൊന്നുഷസ് എന്നും എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ഒരു ഡ്യുവറ്റ് സോങ് ആണ്, ജയചന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ ചിത്രചേച്ചിയും ചേർന്ന് പാടുന്ന പാട്ട്. ആൻഡ് ആദ്യം മെയിൽ വേർഷൻ പാടുന്നു, അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പോലെയാണ് ചിത്രചേച്ചി പാട്ട് ഏറ്റ് പാടുന്ന പോലെയാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ഒരു പ്രണയമുണ്ട്, ഒരു വേദനയുണ്ട്. ആദ്യം റെക്കോർഡ് ചെയ്തത് ഒരു നെറു പുഷ്പമായി എന്ന പാട്ടാണ്. ശരിക്കും ആ പാട്ട് സിനിമയിൽ ആക്ച്വലി ഇല്ല, അത് വേറൊരു ആൽബം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സ്ട്രെയിൻ ആയി എന്നാണ് പറയുന്നത് ചിത്രചേച്ചി. അപ്പം പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ രമേശ് നാരായണൻ സാറ് പറയുന്നത് ഇന്നൊരു മറ്റൊരു പാട്ടും കൂടെ പാടാനുണ്ട് പൊന്നുഷസ് എന്നും, അതാണ് ശരിക്കും സിനിമയിലുള്ളൊരു പാട്ട് എന്നുള്ളത്. അപ്പോൾ ചിത്രചേച്ചിക്ക് വിഷമായി പോയോ, അയ്യോ ഞാൻ ഇനി സ്ട്രെയിൻ ചെയ്തല്ലോ, ഇനി പാടിയേ ശരിയാവോ. പക്ഷേ ഉച്ചയ്ക്ക് പിന്നീട് വെള്ളമൊക്കെ കുടിച്ച് ഒക്കെ സെറ്റായതിന് ശേഷം രണ്ടാമത് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് പാടിയ പാട്ടാണ് പൊന്നുഷസ് എന്നും എന്ന് പറയുന്ന ഈ മനോഹരമായ ഗാനം. പക്ഷെ കേട്ടാൽ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അല്ലെ. അപ്പൊ മേഘമൽഹാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി, രമേശ് നാരായണൻ കമ്പോസ് ചെയ്ത്, ജയചന്ദ്രനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീരാവണ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ചിത്ര ചേച്ചിയുടെ ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എപ്പോഴും ഒരു സുഖമുണ്ട് കേൾക്കാൻ അല്ലേ. പ്രത്യേകിച്ച് എസ് പി ബി ചിത്ര കോമ്പിനേഷനിൽ. മലയാളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ദാസേടിന് കൂടെയാണ് ചിത്ര ചേച്ചി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. പക്ഷെ മറ്റെല്ലാ ലാംഗ്വേജുകളും ഒരുമിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ എസ് പി ബിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം പാട്ടുകളെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ശബ്ദമൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൂടി ചിത്ര ചേച്ചിയോട് പലപ്പോഴും പറയും, ഒന്ന് മഴ നനഞ്ഞു നോക്കൂ, ഒന്ന് തണുത്തത് കഴിച്ചു നോക്കൂ, കുഴപ്പമില്ല, നമ്മൾ എവിടെ പോയാലും അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ് ചിത്ര ചേച്ചിയോട് എപ്പോഴും അദ്ദേഹം പറയാറുള്ളത്. ആ കളിയും ചിരിയും തമാശയൊക്കെ അവരുടെ സംഭാഷണങ്ങളിലും പാട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷേ ഈ പാട്ട് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന് തന്നെയാണ് താരാപഥം എന്ന് പറയുന്ന പാട്ട്. ഇളയരാജ കമ്പോസ് ചെയ്ത്, പി കെ ഗോപി വരികൾ എഴുതി, എസ് പി ബാലസുബ്രഹ്മണ്യനും ചിത്രയും ചേർന്ന് പാടി ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, താരാപഥം എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, അഹല്യ എഫ് എമ്മിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ ഡ്യുവറ്റ്. അത് സംഭവിക്കുന്നത് സാക്ഷാൽ യേശുദാസിനൊപ്പമാണ്. ആൻഡ് പിന്നീട് ഒരുപാട് ഗാനമേളകളിലും അല്ലെങ്കിൽ പാട്ടുകളിലും റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട് ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ ശകാരിക്കാനും ഒപ്പം നിർത്താനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു പാട്ടുകാരൻ തന്നെയായിരുന്നു യേശുദാസ് എന്ന തുല്യഗായകൻ. ആൻഡ് എപ്പോഴും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഗാനമേളയും അല്ലെങ്കിൽ ഓരോ പെർഫോമൻസിനും വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയി തന്റെ ശബ്ദമൊക്കെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് ദാസേട്ടൻ. പലപ്പോഴും ചിത്ര ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയി പല ഭക്ഷണങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്യാൻ പോലും അദ്ദേഹം സമ്മതിക്കാറില്ല. കാരണം ശബ്ദം ശ്രദ്ധിക്കണം, അത് കഴിക്കേണ്ട, ഇത് കഴിക്കേണ്ട എന്നൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്ന ആളാണ്. കഴിക്കാനായിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ശബ്ദത്തിന് ദാസേട്ടൻ പോലും കെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. യെസ്, അപ്പോൾ ഇവരുടെ ഒരു ഡ്യുവറ്റ് സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മഴയത്ത് മുൻപേ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് എന്തിനു വേറൊരു സൂര്യോദയം. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. അഹലി FM-ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

എസ് പി വെങ്കിടേഷ് എന്ന സംഗീത സംവിധായകനോടൊപ്പം ഒരുപാട് ഗാനങ്ങൾ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഏത് സംഗീത സംവിധായകനൊപ്പമാണ് പാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ചിത്രയ്ക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ, അത് എസ് പി വെങ്കിടേഷാണ്. ഓരോ ദിവസം ഓരോ പാട്ട് വീതം പാടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത്ര മാത്രം പാട്ടുകളാണ് എസ് പി വെങ്കിടേഷിന് വേണ്ടി പാടിയിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. എന്ത് ഇംപ്രവൈസേഷൻ ചെയ്താലും വളരെ സ്നേഹത്തോടുകൂടി അത് കേൾക്കുകയും ആ ഇംപ്രവൈസേഷനെ കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളും ഒരുപാട് നല്ല കോമ്പോസിഷൻസും നമുക്കുണ്ടെങ്കിലും ഏത് പ്ലേ ചെയ്യണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പൊ കറുകവയൽ കുരുവി എന്ന് പറഞ്ഞ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ധ്രുവം എന്ന സിനിമയിൽ എസ് പി വെങ്കിടേഷ് കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഗാനമാണ്. മനോഹരമായ വരികളും കൂടിയാണ് ഈ പാട്ടിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കണം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ചിത്രചേച്ചി കെ എസ് ചിത്ര, നമ്മുടെ സ്വന്തം ചിത്ര അമ്മയുടെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. തിരിച്ചു വരാം, സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീര.

സ്പീക്കറിലിട്ട് അതിനുശേഷം യൂസഫ് അലി കേച്ചേരിയാണ് ഈ പാട്ട് കേൾക്കാനായിട്ട് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞത് എന്റെ മോള് പാടിയ പാട്ട് കേട്ടു നോക്കാനാണ്. എപ്പോഴും മോളെ എന്ന് മാത്രമാണ് അദ്ദേഹം ചേച്ചി വിളിച്ചിരുന്നത്. മോളെ പോലെ തന്നെ ഒരുപാട് പാട്ടുകൾ എത്തിച്ചു. അത് പൊസിഷൻസ് ഏറ്റവും ആദ്യം വളരെ ഉത്തരവോടുകൂടി ചെയ്ത ഒരു സംഗീതജ്ഞ ഇത്രയുടെ ഈ പാട്ട് തന്നെയാണത്. ഏതാണ് പാട്ട്?

ചിത്രചേച്ചിയുടെ പല പാട്ടുകളും നമുക്ക് ഇഷ്ടമാണ്. ആൻഡ് പലർക്കും ഈ രണ്ട് പാട്ടുകളോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും. അതാണ് പരിമല ചെരുവിൽ. ചിത്രചേച്ചിയുടെ ഒരു ടിപ്പിക്കൽസിന്റെ കാര്യം പെട്ടെന്ന് ഓർക്കുന്ന മറ്റൊരു പാട്ടാണ് കാറ്റീ നീ വിശരുതിപ്പോൾ എന്ന് പറയുന്നത്.

0: ബാധ്യത. ഇടുപ്പ് കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ
1: ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.

ഒന്നല്ല, പ്രോട്ടീൻ പൗഡർ ആൻഡ് ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും മസിലുകളുടെ ബലത്തിനും ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. എന്നാൽ ഇന്ന് മസിൽ കൂട്ടാനും ഭാരം കുറയ്ക്കാനും ഒക്കെ പലരും വിപണിയിൽ കിട്ടുന്ന പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകളെയാണ് ആശ്രയിക്കുന്നത്, ശരിയല്ലേ? സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ കണ്ടും സുഹൃത്ത് അറിഞ്ഞുമൊക്കെ ഇത്തരം സപ്ലിമെന്റുകൾ കഴിക്കുന്ന നമ്മുടെ ഇടയിൽ ഒരുപാട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡറുകൾ ആവശ്യമുണ്ടോ? ഇത് ശരീരത്തിന് നല്ലതാണോ അതോ ദോഷമാണോ? ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായി ലെറ്റ് അസ് ഹാവ് എ

മുമ്പ് ഞാൻ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണയായി ഒരു വ്യക്തിക്ക് തന്റെ ശരീരഭാരത്തിന്റെ 9 കിലോ ഭാരമെങ്കിൽ ഏകദേശം ബ്രിട്ടീഷിനുമൊക്കെ പ്രോട്ടീൻ പൗഡർ നിർദ്ദേശിക്കുന്നു. എന്നാൽ വിപണിയിൽ കിട്ടുന്ന എല്ലാ പ്രോട്ടീൻ പൗഡറുകളും ഒരേപോലെ സുരക്ഷിത അല്ല എന്നൊരു കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. വിപണിയിൽ കിട്ടുന്ന പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറിൽ ഇപ്പോൾ വിപണിയിലുള്ള മിക്ക പ്രോട്ടീൻ പൗഡേഴ്സിനും പഞ്ചസാരയും കൃത്രിമ

ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ പ്രോട്ടീൻ പൗഡറിന്റെ ഉപയോഗത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അധികമായാൽ അമൃതവും വിഷം എന്ന് പറയാറില്ലേ, അത് പ്രോട്ടീൻ പൗഡറിന്റെ കാര്യത്തിലും കറക്റ്റാണ്. കൃത്യമായ ശാസ്ത്രീയ അറിവില്ലാതെ അമിതമായി പ്രോട്ടീൻ പൗഡറുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തെ വളരെ ദോഷമായിട്ട് ബാധിക്കും. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടീൻ അമിതമാകുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് പുറന്തള്ളാൻ നമ്മുടെ വൃക്കകൾ, അതായത് കിഡ്നീസിന് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ഇത് കാലക്രമേണ കിഡ്നി സ്റ്റോണിനും കിഡ്നിയുടെ പ്രവർത്തന തകരാറുകൾക്കും ഒക്കെ കാരണമാവും. അതുപോലെ തന്നെ പലരിലും ദഹനക്കേട്, വയറുവേദന, മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം, ഇതൊന്നും അല്ലെങ്കിൽ മുഖക്കുരു കൂടുക, ഇവയൊക്കെ കാരണമായിട്ട് വരാറുണ്ട്. ഗുണനിലവാരമില്ലാത്ത ചില പൗഡറുകൾ ഹാനികരമായ കെമിക്കൽസും, അതായത് സ്റ്റിറോയിഡുകൾ കലരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ മോശമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിക്കഴിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പായി ഒരു ബ്രേക്ക് എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ FM 90.4 കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചും അവയുടെ ശരിയായ ഉപയോഗത്തെ കുറിച്ചും അധികമായാൽ അമൃതം വിഷമാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്കെല്ലാം വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരു കാര്യം എപ്പോഴും ഓർക്കുക, കുറുക്ക വഴികളിലൂടെ ഒന്നും മസിൽ ഉണ്ടാക്കാൻ നോക്കുന്നത് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വിനയാകും. നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അതിനാദ്യം തന്നെ അംഗീകൃത ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ നിർദ്ദേശം തേടുക. അത് മസ്റ്റ് ആൻഡ് ഉണ്ടോ എന്ന് അവർക്ക് മാത്രമേ കൃത്യമായി പറയാൻ പറ്റൂ. പരമാവധി നമ്മുടെ പ്രോട്ടീൻ എപ്പോഴും അപ്പൊ ഡോക്ടർ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ക്രിസ്റ്റീന വീണ്ടും വരുന്നതായിരിക്കും. സോ അൻ്റിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ്. ബൈ ബൈ.

0: കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക്കഞ്ഞിയുടെ പ്രധാന ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ആയുർവേദം അനുസരിച്ചിട്ട് കർക്കിടക്കഞ്ഞിനെ ഒരു ആഹാരത്തിനപ്പുറം ഔഷധഗുണ പ്രാധാന്യമുള്ള ഒരു പഥ്യാഹാരമായിട്ടാണ് പറയുന്നത്.

0: മഴക്കാലം അതേപോലെ തന്നെ കർക്കിടകം പോലുള്ള സമയങ്ങളിൽ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ദിവസേന കഴിക്കാൻ പറ്റുന്ന ഔഷധഗുണ പ്രാധാന്യമുള്ളൊരു പ്രത്യാഹാരമായിട്ടാണ് കർക്കിടക്കഞ്ഞി ആയുർവേദം പറയുന്നത്. കർക്കിടക്കഞ്ഞിക്കൂട്ടിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഞവരേരി ശരീരത്തിന് പോഷണവും ബലവും നൽകുന്നു. ഉലുവ പോലുള്ള മറ്റു പദാർത്ഥങ്ങൾ ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. മറ്റു പല ഔഷധദ്രവ്യങ്ങൾ, ആശാളി പോലുള്ള ഔഷധദ്രവ്യങ്ങൾ ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പല രീതിയിലുള്ള ഔഷധ കൂട്ടുകൾ ചേർന്നിട്ടാണ് കർക്കിടക്കഞ്ഞിക്കൂട്ട് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ദശപുഷ്പങ്ങൾ അതേപോലെ ദശമൂലം എന്നുപോലുള്ള പല രീതിയിലുള്ള ഔഷധ കൂട്ടുകൾ കാണാം. ഇതെല്ലാം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് വാത പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, അതേപോലെ പിത്ത പ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, കുടലിൻ്റെ രോഗങ്ങളും അതേപോലെ തന്നെ അസ്ഥിസന്ധി രോഗങ്ങളെയും ശമിപ്പിക്കാനും അതേപോലെ ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള ഓർമ്മകൾ, സോങ്കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, movement that inspires.
6: ജോസ്കോ ജുവലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജുവലേഴ്സ്.
7: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മിന്ന 360 ഡിഗ്രിയിലേക്കാ. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂല്ല. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാനായിട്ട് പോകുന്നറിയോ? നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാം ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഈ അലാം കൃത്യമായിട്ട് അതിന്റെ പണി ചെയ്യാറുണ്ട്. കറക്റ്റ് സമയത്ത് അലാം ഒക്കെ അടിക്കാറുണ്ട്. പക്ഷെ എന്താ, അലാം ഒന്ന് സ്നൂസ് ചെയ്തിട്ട് കുറച്ചു നേരം കിടന്നേക്കാം. അങ്ങനെ വിചാരിച്ചവനായിട്ട് ആരും രാത്രി ഈ ഒരു 7-8 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കടുത്ത ക്ഷീണവും തലവേദനയും ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഉറങ്ങുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ക്വാളിറ്റി ഇല്ല. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതായത് പലരും വിചാരിക്കാറുണ്ട് ഉറക്കമെന്നത് വെറുതെ സമയം കളയുന്ന ഒരു പരിപാടിയാണെന്നല്ലേ. എന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തെ നമ്മുടെ തലച്ചോറും

0: ശരീരം വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, പകരം അന്ന് പകൽ മുഴുവൻ ശരീരത്തിൽ ഉണ്ടായ തകരാറുകൾ പരിഹരിക്കുക. ഈ സെല്ലുലാർ റിപ്പയർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ വിഷാംശങ്ങൾ പുറന്തള്ളുക, ബ്രെയിൻ ഡീടോക്സിഫിക്കേഷൻ, ഓർമ്മകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നിവയൊക്കെയാണ് ഈ ഒരു ഉറക്കത്തിൽ നടക്കുന്ന കുറച്ച് പരിപാടി. അപ്പോ ഒരു വണ്ടി കൃത്യമായിട്ട് സർവീസ് ചെയ്യാതിരുന്നാൽ എന്താവും? അത് കട്ടപ്പുറത്താവും അല്ലേ? നമുക്കതറിയാം. അതുപോലെ തന്നെയാണ് കേട്ടോ, ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ ശരീരവും തകരാറിലാവും. ഉറക്കത്തിന് പിന്നിലെ അത്ഭുതപ്പെടുത്തിയ വശങ്ങളും രാവിലെ സൂപ്പർ എനർജിയോടെ എഴുന്നേൽക്കാൻ സഹായിക്കുന്ന ആഗോള സ്ലീപ്പ് ഹാക്കുകളുമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉറക്കത്തിന്റെ ആ ശാസ്ത്രത്തിലേക്കൊക്കെ കടക്കാം. അതിന് മുൻപ് മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. Keep on listening, Ahalya FM 90.4 കേട്ട് കൂട്ടുകൂടാം.
1: கதை சொல்றேன் கேக்குறியா?
2: உங்க வாயிரும் இஷ்ட

360 degree. Yes, welcome back to 360 degree. Tips and tricks ആയിട്ട് കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർജെ ആയില്ല. സ്മാർട്ടായിട്ടുള്ള സ്ലീപ്പ് ഹാക്കുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നില്ലേ. അങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു മാന്ത്രിക ഘടികാരത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ശാസ്ത്രത്തിൽ ഇതിനെ സിർക്കാഡിയൻ റിതം എന്നാണ് പറയാറ്, അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. അതായത് സൂര്യന്റെ വെളിച്ചത്തെയും ഇരുട്ടിനെയും അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് അല്ലേ. രാവിലെയും സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിൽ അടിക്കുമ്പോൾ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗം ഉണരുകയും ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ ആക്റ്റീവ് ആക്കുകയും ചെയ്യും. നേരെ മറിച്ച് രാത്രി ഇരുട്ടാകുമ്പോഴോ ശരീരം മെലാട്ടോണിൻ എന്ന ഉറക്ക ഹോർമോണാണ് പുറപ്പെടുവിക്കാറ്. എന്നാൽ ഇന്ന് നമ്മൾ രാത്രി വൈകിയും വലിയ ബ്രൈറ്റ് ലൈറ്റുകളും ഫോൺ സ്ക്രീനുകളൊക്കെ ഉപയോഗിച്ച് എന്താ ഈ ബയോളജിക്കൽ ക്ലോക്കിനെ പൂർണ്ണമായിട്ടും തെറ്റിക്കുന്നുണ്ടല്ലേ. ഫലത്തിൽ ശരീരം കൺഫ്യൂഷനിലാവാറുണ്ട്. അപ്പൊ ഇതെന്താണ്, ഇതെവിടെ എന്താ സംഭവിക്കുന്നത്, രാത്രിയാണോ പകലാണോ എന്നൊരു കാര്യത്തിൽ ഡൗട്ട് വരും. അപ്പോ നിങ്ങളുടെ ഉറക്കം നന്നാക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താ, രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു 10 മിനിറ്റ് എങ്കിലും നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുക എന്നതാണ്. ഇത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ കൃത്യമായിട്ട് റീസെറ്റ് ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താ നമുക്ക് പറയാം, കേൾക്കാം. 360 degree ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം കേട്ട് കൂട്ടുകൂടാം.

ഡയഗ്നോസിസ്. ഇതിന് സ്ലീപ്പ് പ്രഷർ എന്നാണ് പറയാറ്. രാവിലെ നമ്മൾ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ആകുന്നത് വരെ നമ്മുടെ തലച്ചോറിൽ ഈ ഒരു അഡിനോസിൻ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ജോലി ചെയ്യുന്നോ അത്രത്തോളം അഡിനോസിനും കൂടാറുണ്ട്. രാത്രിയാവുമ്പോൾ ഇതിന്റെ അളവ് പരമാവധിയിലെത്തുകയും നമുക്ക് കടുത്ത് ഉറക്കം തോന്നുകയും ചെയ്യും. എന്നാൽ നമ്മൾ എല്ലാവരും ഈ മോർണിംഗ് ടൈമിലും അല്ലെങ്കിൽ ബ്രേക്ക് ഉള്ള സമയത്തൊക്കെ എന്ത് ചെയ്യും? കാപ്പി കുടിക്കും അല്ലേ. ഈ കാപ്പിയിലെ കഫീൻ എന്താ ചെയ്യാന്നറിയോ? ഇത് തലച്ചോറിലെ ഈ അഡിനോസിൻ റിസപ്റ്ററുകളെ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തു വെക്കും. അതുകൊണ്ട് ശരീരം ക്ഷീണിച്ചിരുന്നാലും തലച്ചോറിന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ ഉറക്കം വരാതിരിക്കും. ഇതിന്റെ വലിയൊരു ചതിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രിയിൽ. കുട്ടി ബ്രേക്കിന് ശേഷം ടിപ്സ് ആൻഡ് ട്രിക്സ് വായിക്കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പൊ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെ എത്താം.

360 degree. ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ സ്ലീപ്പിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകണ്ടേ? യെസ്, അടുത്ത ടിപ്പ് നോക്കുകയാണെങ്കിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എന്താ, നമ്മൾ രാത്രി കിടന്നാൽ രാവിലെ വരെ ഒരേ ഉറക്കമാണെന്ന്, അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉറക്കം പല ആവർത്തികളായാണ്, അതായത് സൈക്കിൾസ് ആയിട്ടാണ് നടക്കാറ്. ഒരു ശരാശരി മനുഷ്യന്റെ ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് കൃത്യം 90 മിനിറ്റ് ആണ് കേട്ടോ. ഈ 90 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്കും അതിനുശേഷം സ്വപ്നങ്ങൾ കാണുന്ന REM, അതായത് റേപ്ഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിലേക്കും പോകും. എന്നിട്ട് വീണ്ടും അടുത്ത സൈക്കിളിലേക്ക് അങ്ങനെ കടക്കും. അങ്ങനെ ഒരു രാത്രിയിൽ നല്ലൊരു ഉറക്കം കിട്ടാൻ ചുരുങ്ങിയത് 5 സ്ലീപ്പ് സൈക്കിളുകളെങ്കിലും പൂർത്തിയാവണം എന്നാണ് പറയുന്നത്. അതായത് 5 × 90 = 450 = 7.5, അങ്ങനെ അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെയാണ് ഈ ഒരു മാന്ത്രിക വിദ്യയുള്ളത്. അതെന്താണെന്നറിയോ? നിങ്ങൾ ഒരു സ്ലീപ്പ് സൈക്കിളിന്റെ മധ്യത്തിൽ വെച്ചാണ്, അതായത് സ്ലീപ്പ് ഡീപ്പിൽ അലാം അടിച്ചുണരുന്നതെങ്കിൽ നിങ്ങൾ

മണിക്കൂർ ഇറങ്ങിയാലും കടുത്ത തലവേദനയും ക്ഷീണവും നിങ്ങൾക്ക് തോന്നും. നേരെ മറിച്ച് ഒരു സൈക്കിൾ അവസാനിക്കുന്ന, അതായത് 90 മിനിറ്റിന്റെ ഗുണിതങ്ങളിലാണ്, ഉദാഹരണത്തിന് 6 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂർ ഉറക്കം കൃത്യമായി അവസാനിപ്പിച്ചാൽ വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേൽക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉറക്കം മെച്ചപ്പെടുത്താൻ വേണ്ടി ലോക പ്രശസ്തമായിട്ടുള്ള ഒരു റൂളിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം തിരികെ എത്താട്ടോ. അപ്പോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, dear friends, once again, welcome back to 360 degree. അങ്ങനെ ആ റൂൾ ഉറക്കത്തെ കൃത്യമാക്കി എടുക്കാൻ സഹായിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ഉറക്കത്തിന് ഒരു ഗ്ലോബൽ ഫോർമുല ഉണ്ടെങ്കിൽ അതെന്താണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിക്കൂടെയുണ്ട് ഞാൻ ആയില്ല. ഉറക്കമില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഫിറ്റ്നസ് വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ ഫോർമുലയാണ് ടീട്ടാ 10-3-2-1-0 റൂൾ. ഇത് ശരിക്കും നിങ്ങളുടെ രാത്രിയെയും ഉറക്കത്തെയും പൂർണ്ണമായിട്ട് മാറ്റിമറിക്കും. സംഗതി എങ്ങനെയാണെന്നറിയോ? സംഗതി ഇങ്ങനെയാണ്, അതായത് 10 മണിക്കൂർ മുന്നേ ഉറങ്ങാൻ കിടക്കുന്നതിന് 10 മണിക്കൂർ മുൻപെങ്കിലും കാപ്പി, ചായ എന്നിവ കുടിക്കുന്നത് നിങ്ങൾ നിർത്തണം. കാരണം എന്താ? കഫീൻ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറാനായിട്ട് അത്യാവശ്യ സമയമെടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി 3 മണിക്കൂർ മുൻപ്, ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ് വലിയ ആഹാരങ്ങളും മദ്യപാനവും ഒക്കെ നിർത്താം. ഇത് ദഹനക്കേട് വരാതിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഗാഢ നിദ്ര കിട്ടാനൊക്കെ സഹായിക്കും. ഇനി 2 മണിക്കൂർ മുൻപ് നമ്മൾ എന്ത് നിർത്തണം? ഓഫീസിലെ ജോലികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കടുത്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും അവസാനിപ്പിച്ചോളൂ കേട്ടോ. തലച്ചോറിന് റിലാക്സ് ആകാനായിട്ട് നമ്മൾ സമയം നൽകണം. ഇനി 1 മണിക്കൂർ മുൻപ്, മൊബൈൽ ഫോൺ, ടി വി, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ സ്ക്രീനുകളും 1 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ ഓഫ് ചെയ്യണം. ഇനി 0, ഐ മീൻ രാവിലെ അലാം അടിക്കുമ്പോൾ സ്നൂസ് ബട്ടൺ അമർത്തുന്നത്

തവണകളുടെ എണ്ണം പൂജ്യമായിരിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ അതങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പൊ കേൾക്കുമ്പോൾ അല്പം കടുപ്പമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതൊന്ന് ശീലമാക്കുകയാണെങ്കിൽ ഇൻസോമിനിയ എന്ന രോഗം നിങ്ങളുടെ അരികിൽ പോലും വരില്ല. അതായത് ഉറക്കമില്ലായ്മ. യെസ്, അപ്പൊ ആ കാര്യം എന്തായാലും നോക്കിക്കോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതേ മദ്യം, മദ്യത്തെ കുറിച്ചാണ്. യെസ്, ഈ മദ്യം കഴിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ, ഉറക്കത്തെ വല്ല ബാധിക്കോ? അപ്പൊ നമുക്ക് കേൾക്കാം 3 6 3 ഡിഗ്രിയിൽ ഒരു കൂടി ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

360 degree. Dear friends, once again, welcome back to 360 degree tips and tricks. മൈറ്റ് കൂടെ ഇണ്ട് ഞാൻ ആയില്ല. അപ്പോൾ ദേ പലരും പറയാറുണ്ട് രാത്രി ഒരു ചെറിയ പെഗ് കടിച്ചാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാന്ന്. എന്നാൽ മെഡിക്കൽ സയൻസ് പറയുന്നത് ഇതിലും വലിയൊരു തെറ്റിദ്ധാരണ വേറെ ഇല്ലെന്നാണ്. അതായത് മദ്യം കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറങ്ങി പോകുന്നത് സത്യമാണ്, പക്ഷെ അത് യഥാർത്ഥ ഉറക്കമല്ല, മറിച്ച് തലച്ചോർ ബോധം

ഒരു അവസ്ഥയാണ്. സെഡേറ്റഡ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ ശരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ മദ്യം നമ്മുടെ ഉറക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട REM റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ തലച്ചോറ് ഓർമ്മകളെ പുതുക്കുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതും. അതുകൊണ്ടാണ് രാത്രി മദ്യപിച്ച് 8 മണിക്കൂർ കിടന്നുറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടുത്ത ആ ഒരു ഹാങ് ഓവർ, മൂഡ് ഓഫ്, ശരീരവേദനയൊക്കെ ഉണ്ടാവുന്നതിന് റീസൺ. അപ്പൊ മദ്യം നിങ്ങളുടെ ഉറക്കത്തിന്റെ ആ ഒരു ആർക്കിടെക്ചറിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉറക്കത്തിന് വേണ്ടിയുള്ള മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല.

0: 360 ഡിഗ്രി.
1: ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. കൂടെ ഉണ്ട് ഞാൻ ആയില്ല. അപ്പൊ അടുത്ത ടിപ്പിലേക്ക് പോകണ്ടേ? 360 ഡിഗ്രിയിൽ നമ്മുടെ സ്ലീപ് സ്പെഷ്യൽ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കാൻ പോവാൻ കേട്ടോ. നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലേ, അതായത് കിടക്കയിൽ കിടന്ന് ഇടത്തോട്ടും വലത്തോട്ടും തിരിയും മനസ്സ് നിറയെ ചിന്തകളായിരിക്കും. സമയം 1 മണിയും 2 മണിയും ഒക്കെ ആവാറുണ്ട്, എന്നാലും ഉറക്കം വരാറില്ല. ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ നമ്മുടെ തലച്ചോറ് കിടക്കയെ വെറുപ്പിന്റെയും സ്ട്രെസ്സിന്റെയും ഒരു സ്ഥലമായിട്ട് അടയാളപ്പെടുത്തും. ഇതിനൊരു

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയതറിഞ്ഞോ? 360 degree ഇന്നത്തെ സ്ലീപ്പ് സയൻസ് ആൻഡ് ഹാക്ക് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശരീരത്തിന്റെ ക്ലോക്കായ സിർക്കാഡിയം റിതം, ഉറക്കത്തിന്റെ കെമിക്കലുകളായ അഡിനോസിൻ, മെലറ്റോണിൻ എന്നിവയുടെ പ്രവർത്തനം, എനർജിയോടെ ഉണരാൻ വേണ്ടി 90 minutes സ്ലീപ്പ് സൈക്കിൾ ഫോർമുല, ജീവിതം മാറ്റുന്ന 10-3-2-1-0 റൂൾ, മദ്യപാനവും ഉറക്കം തമ്മിലുള്ള വിത്തുകൾ പൊളിക്കൽ, അങ്ങനെ കിടക്കയിലെ സ്ട്രെസ് മാറ്റാൻ 20 minute റൂൾ, അങ്ങനെ ഉറക്കത്തെ കയ്യിൽ ഒതുക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ഓർക്കേണ്ട കാര്യം എന്താ? മികച്ച ഒരു നാളേക്കുള്ള ഏറ്റവും നല്ല നിക്ഷേപം എന്നത് ഇന്നത്തെ മികച്ച ഉറക്കാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും വരും 360 degree മറ്റൊരു വിഷയവുമായിട്ട്, ഒത്തിരി ടിപ്സ് ആയിട്ട്, ട്രിക്സ് ആയിട്ട്, എന്റർടൈൻമെന്റ് ആയിട്ട്, ഇൻഫർമേഷൻസ് ആയിട്ട്, അങ്ങനെ എല്ലാമായിട്ട് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ, ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സയുടെ ഭാഗമായി പ്രധാനമായും ആയുർവേദത്തിൽ പറയുന്ന ചികിത്സകൾ അഥവാ പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സയാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വമായി പറയുന്നത്. ഓരോ ആൾക്കാരിലും ഉണ്ടാവുന്ന രോഗ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ചില ആൾക്കാരിൽ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അമിതമായിട്ട് കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ദഹനമില്ലായ്മ, ദഹനാഗ്നി വളരെ കുറഞ്ഞതിന് ശേഷം അജീർണമുണ്ടാവുക, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞത് കാരണമുണ്ടാവുന്ന രോഗങ്ങൾ പലരും കണ്ടുവരാറുണ്ട്. അകമേ ഔഷധം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ പുറമേ ഔഷധ ചികിത്സകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഔഷധ ചികിത്സകൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൂടിയ ഒരു കാര്യമാണ്. ആയുർവേദ ചികിത്സകളിൽ പല ചികിത്സകൾക്കും കർക്കിടക സമയത്ത് വളരെയധികം പ്രാധാന്യം കൂടുതലാണ്. എണ്ണ തേച്ചിട്ടുള്ള അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സ ശരീരത്തിൻ്റെ ബലം കൂട്ടാനും അതേപോലെ തന്നെ വാദത്തിനെ കുറയ്ക്കാനും വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറ്റാനും സഹായിക്കുന്നു. ഇലക്കിഴികൾ, ഞവരക്കിഴികൾ പോലുള്ള ചികിത്സകൾ ശരീരത്തിൻ്റെ പേശിവേദനയും സന്ധിവേദനയും കുറയ്ക്കുന്നു. ഞവരക്കിഴി ശരീരത്തിന് ബലവും പോഷണവും നൽകാൻ സഹായിക്കുന്നു. കർക്കിടക സമയത്ത് നമ്മൾ കൂടുതലും ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദോഷങ്ങളെ പുറത്തേക്ക് കളയാൻ കർക്കിടക ചികിത്സയ്ക്ക് സാധിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ പറയുന്ന കർക്കിടക ചികിത്സ സഹായിക്കുന്നു.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

키 B 메이저. 타임 시그니처 24 BPM 76.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star B&Cap സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ച. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
6: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
5: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
7: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതാളും കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു സ്റ്റേജ് കരിയർ ബസ് എന്നുള്ളതൊക്കെ അത് ഓവർസ്പീഡ് പോയിന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസാവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
0: ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർദ്ധകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ എംഎൽഎ. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ളോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിജെപിക്കെതിരെ ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിനാലാണ് ശാസ്ത്ര തവിട്ടുകലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
0: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kv.in നിന്നും അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം. കണ്ണൂർ ആറളനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപ്പാഡ് 18 ഏക്കറിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപ്പാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളിമെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
6: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
7: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. മഴക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കാരണം കൊണ്ട് തന്നെ, അതേപോലെ തന്നെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹനമില്ലായ്മ, ദഹനശേഷി കുറയുന്നതും, അതേപോലെ തന്നെ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടാനുമുള്ള ചാൻസ് നമ്മൾ കൂടുതലും കർക്കിടകത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൂടുതലും പറയുന്നത് ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി കൂട്ടുക, ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കൂട്ടുക എന്നുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സകൾക്ക് ശരീരത്തിലുള്ള സ്രോതസ്സുകൾ അഥവാ ചാനലുകൾ മൃദുവാക്കാനും ദോഷങ്ങളെ ചലിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടി നിൽക്കുന്ന വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാനും ദഹനശേഷിയെ വർദ്ധിപ്പിക്കാനും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് സാധിക്കുന്നു. എല്ലാവർക്കും എന്നാൽ ഒരേ ചികിത്സയല്ല. വ്യക്തിയും വ്യക്തിയുടെ പ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ചിട്ടാണ് കർക്കിടകത്തിൽ

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
5: സൂര്യാഘർ.
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
6: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
7: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: സ്റ്റോറി ഓഫ് ലൈഫ്.
9: ലൈറ്റൻ യുവർ ലൈഫ്.
10: നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ എപ്പോഴും വലിയ കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ഓടാറുള്ളത് അല്ലേ? മറ്റുള്ളവരെ സഹായിക്കുക എന്നാൽ അവർക്ക് വലിയൊരു സാമ്പത്തിക സഹായം നൽകുകയോ വലിയൊരു പദവി വാങ്ങിക്കൊടുക്കുകയോ ഒക്കെയാണെന്ന് നമ്മളിൽ പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ വലിയൊരു സമ്പാദ്യമില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് തണലാകാനായിട്ട് നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കും. നമ്മൾ പറയാറില്ലേ, ഞാനൊക്കെ ഇപ്പം എന്ത് സഹായിക്കാനാണ്, എൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ സഹായിക്കാനായിട്ട്, എനിക്കിപ്പോൾ സഹായിക്കാനുള്ളൊരു സാഹചര്യത്തിലല്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കഠിനമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന, ഉള്ളിൽ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യന് ആവശ്യം കോടികളോ വലിയ ആഡംബരങ്ങളോ ഒന്നും ആയിരിക്കില്ല. അവർ ഒരുപക്ഷെ കരിയറിലെ വലിയൊരു പരാജയത്തിൽ നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായി വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയായിരിക്കാം. ആ സമയത്ത് അവരിലേക്ക് നമ്മൾ നീട്ടുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്, നമ്മളത് വളരെ നിസ്സാരമെന്ന് കരുതി മറന്നു പോകുന്നവയാണ്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും സുന്ദരമായൊരു വശമുണ്ട്. പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു തലോടൽ, ഒരു ചെറിയ പുഞ്ചിരി, ദയുള്ള ഒരൊറ്റ വാക്ക്, അവരുടെ സങ്കടങ്ങൾ കേൾക്കാനുള്ള ഒരു കേൾവിക്കാരനാവുക, ഒപ്പമുള്ളവൻ്റെ കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു അഭിനന്ദനം, എല്ലാത്തിനും ഉപരി നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ലേ നിന്റെ കൂടെ എന്നൊരു വാക്ക്, ഈ കരുതലിൻ്റെ ചെറിയ പ്രവൃത്തികളുണ്ടല്ലോ, ഇവയെല്ലാം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ഒരാളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാനായിട്ട് വലിയ കഴിവുള്ളവയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതം അവസാനിപ്പിക്കാൻ വരെ ആലോചിച്ച് നിൽക്കുന്ന ഒരാൾക്ക് മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ പുഞ്ചിരിയോ അല്ലെങ്കിൽ ഞാനുണ്ടടാ കൂടെ എന്നൊരു വാക്കോ മതിയാകും അവർക്ക് ജീവിക്കാനുള്ള വലിയൊരു ആത്മവിശ്വാസം തിരികെ നൽകാനായിട്ട്. ഓഫീസിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ചെറിയൊരു വിജയത്തെ നമ്മൾ ഹൃദയം തുറന്ന് ഒന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കരിയറിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനായിട്ട് അത് വലിയൊരു ഇന്ധനമായിട്ട്, മോട്ടിവേഷനായിട്ട് മാറും. മറ്റുള്ളവർക്ക് തണലാകാനായിട്ട് നിങ്ങൾ വലിയൊരു കോടീശ്വരനാകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നല്ല മനുഷ്യനാകാൻ വലിയ പദവികളുടെയും ആഡംബരങ്ങളുടെയും ആവശ്യമൊന്നുമില്ല. കരിയറിലെ തിരക്കുകൾക്കിടയിലും കൂടെയുള്ളവൻ്റെ മുഖത്തൊന്ന് നോക്കാനായിട്ട്, അവരുടെ സങ്കടങ്ങളൊന്ന് കേൾക്കാനായിട്ട് ഒരല്പം സമയം കണ്ടെത്തുക. നിങ്ങളുടെ ആ ഒരു ചെറിയ സമയം കൊണ്ട്, ദയ നിറഞ്ഞ ഒരു നല്ല വാക്കുകൊണ്ട് നിങ്ങൾ രക്ഷിക്കുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യ ജീവിതത്തെ തന്നെയായിരിക്കും. സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാനായിട്ട് വലിയ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കരുത്. ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഒരല്പം ദയയോടെ നോക്കുക. ഒരു കൊച്ചഭിനന്ദനത്തിലൂടെ, ഞാനുണ്ട് ഉറപ്പിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം നിറയ്ക്കുക. ആ ഒരു കരുതൽ നിങ്ങളുടെ ജീവിതത്തിനും കരിയറിനും നൽകുന്ന ഒരു വലിയ സംതൃപ്തിയുണ്ട്. അത് മറ്റൊന്നിനും പകരമാകില്ല. അനാവശ്യമായ തിരക്കുകൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. മനുഷ്യന്മാരെ കൂടുതൽ കരുണയോടുകൂടി, ആർദ്രതയോടുകൂടി കാണുക. ചെറിയ ചെറിയ കരുതൽ നൽകുക. ആ കരുതൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് എന്ന് മനസ്സിലാക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് മനുഷ്യന്മാരെ നമ്മളിങ്ങനെ പരിചയപ്പെടാറുണ്ടല്ലേ. ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. പലരും നമ്മുടെ ലൈഫിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും നമ്മുടെ കൂടെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ വഴി മാറി നടക്കും. ചില ആൾക്കാർ കുറച്ചധികം ദൂരം കാണും, അവരും പോവും അല്ലേ. എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എവിടെയോ വലിയൊരു ശൂന്യത ബാക്കിയാകാറുണ്ട്, ശരിയല്ലേ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. ആരുമില്ലാതെ, ചിലപ്പോൾ വഴി അറിയാതെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. നമ്മുടെ കരിയറിലൊക്കെ എത്ര വലിയ വിജയങ്ങൾ നേടിക്കഴിഞ്ഞാലും, ബിസിനസ്സിലൊക്കെ എത്ര വലിയ നേട്ടങ്ങൾ കൊയ്തു കഴിഞ്ഞാലും, ഉള്ളിലെ ആ ഒരു തനിച്ചാകൽ അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഫീലിംഗ് നമ്മളെ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമാക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും എനിക്കെല്ലാം ഉണ്ടല്ലോ, നല്ലൊരു ജോലിയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കുടുംബമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിപ്പോഴും ഇങ്ങനെ അപൂർണമായിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് വിഷമിക്കും. ആ ശൂന്യത മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാൻ നമ്മൾ നിരന്തരം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രകൃതി നമ്മളുടെ ജീവിതത്തിലേക്ക് ചില മനുഷ്യരെ കരുതി വച്ചിട്ടുണ്ടാകും. തികച്ചും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചില പ്രത്യേക മനുഷ്യർ. അത്തരം മനോഹരമായ ചില കടന്നു വരവുകളെ കുറിച്ച് പറഞ്ഞുതരട്ടെ. ആ ചില മനുഷ്യന്മാർ അവർ നമ്മുടെ വഴികളിലേക്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പോലും തിരിച്ചറിയുക. അവർക്ക് മാത്രം പൂരിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു ശൂന്യത ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു എന്ന്. അവർ കടന്നു വരുന്ന ആ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ പാടെ മാറി മറിയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവരൊരു പക്ഷേ നമ്മുടെ കരിയറിലെ വലിയൊരു മെൻറ്ററായിരിക്കാം, ബിസിനസ്സിലെ ഏറ്റവും വിശ്വസ്തനായൊരു പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു നല്ല സുഹൃത്തോ പങ്കാളിയോ ഒക്കെ ആയിരിക്കാം. അവർ വരുന്നത് വരെ നമ്മൾ പതറി നിന്ന വഴികളിലൊക്കെ അവർ വന്നതിന് ശേഷം വലിയൊരു വ്യക്തത, വലിയൊരു ക്ലാരിറ്റി കൈവരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളെ നമ്മളെക്കാൾ നന്നായി മനസ്സിലാക്കാനും നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാനും അത്തരം മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. ജീവിതത്തിൽ മോശം അനുഭവങ്ങൾ തരുന്ന മനുഷ്യർ നമുക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത് എങ്കിൽ, ഇത്തരം മനുഷ്യർ നമുക്ക് ജീവിക്കാനുള്ള വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നിങ്ങളെ പൂർണ്ണമാക്കുന്ന അത്തരം വ്യക്തികളെ തിരിച്ചറിയണം. അവർ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് വലിയൊരു പോസിറ്റീവ് എനർജി കൈവരും. അനാവശ്യമായ ഭയങ്ങളോ സംശയങ്ങളോ ഇല്ലാതെ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇനിയും അങ്ങനെ ഒരാൾ വന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാലം നിങ്ങൾക്കായിട്ട് അത്തരം ചില മനോഹരമായ നിയോഗങ്ങളെ കാത്തുവച്ചിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇനി അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലോ കരിയറിലോ ഇതിനോടകം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഹൃദയത്തോടങ്ങ് ചേർത്ത് പിടിക്കുക, ആത്മാർത്ഥമായിട്ട് ബഹുമാനിക്കുക. കാരണം അവർ വെറും ഒരു മനുഷ്യരല്ല, നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കാൻ പ്രകൃതി അയച്ച വലിയൊരു സമ്മാനമാണ് അവർ. പഴയ ശൂന്യതകളൊക്കെ മാറ്റിവെക്കുക. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല മനുഷ്യരെയും നല്ല മാറ്റങ്ങളെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. മനസ്സിലായില്ലേ? വരും, ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ വരും പോകും. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്ലാൻസ് റെഡിയാക്കാറുണ്ട് അല്ലേ. നാളെ എന്ത് സംഭവിക്കും, അടുത്ത മാസം ബിസിനസ്സിൽ എന്ത് മാറ്റമുണ്ടാകും, എൻ്റെ കരിയറിൻ്റെ ഭാവി എന്താകും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്, അതിനായിട്ട് പരിശ്രമിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ഭാവിയുടെ വലിയൊരു കെണിയിൽ ഇങ്ങനെ ചെന്നുപെടാറുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലോ, എൻ്റെ കരിയർ തകർന്നു പോയാലോ, വരാനിരിക്കുന്ന കാലം എനിക്ക് മോശമായിരിക്കുമോ എന്നൊക്കെയുള്ള അനാവശ്യമായ പേടികൾ കാരണം നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ സമാധാനം അങ്ങ് പൂർണ്ണമായിട്ട് കളയാറുണ്ട്. അതുപോലെ തന്നെയാണ് ചിലർ കേട്ടോ, എനിക്കൊരു ഭാഗ്യം വരാനുണ്ട്, വലിയൊരു ലോട്ടറിയോ വലിയൊരു അവസരമോ എന്നെ തേടി വരുമെന്ന് കരുതി യാതൊരുവിധ അധ്വാനവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കാത്തിരിക്കും. ഈ രണ്ട് ചിന്തകളും നമ്മുടെ ജീവിതത്തെ ഒരു തടവറയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? ശരിയാണ്, ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ താളത്തിൽ ജീവിച്ചു തീർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുതരട്ടെ. ഈ വരാനിരിക്കുന്ന വിധിയെ മാത്രം ഓർത്ത് നമ്മൾ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാലവും നമ്മൾ വലിയൊരു ഭീതിയിലും ആകാംക്ഷയിലും മാത്രമായിരിക്കും ജീവിക്കേണ്ടി വരിക. ഇനി അതല്ല വലിയ ഭാഗ്യങ്ങളെ മാത്രം കാത്തിരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിത അവസാനം വരെ നമുക്ക് വെറുതെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഈ രണ്ട് ചിന്തകളിൽ നിന്ന് മാറി നടക്കാനായിട്ട് കഴിയുന്നതിലാണ് നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. നാളെയെക്കുറിച്ചുള്ള ഭയം കൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ മനോഹരമായ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? വിധി എന്തായി കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള ആർജവം നമ്മൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ ഓർത്ത് മുൻകൂട്ടി ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഭാഗ്യം എന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല, നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ ഭാഗ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, അതാരും മനസ്സിലാക്കാറില്ല. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഇന്നിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. നിങ്ങളുടെ കയ്യിലുള്ള ഈ നിമിഷം, ഈ ദിവസം മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പാദ്യം. അതിൽ നിങ്ങളുടെ പരമാവധി കഠിനാധ്വാനം നൽകുക, സന്തോഷത്തോടെ ഇരിക്കുക. ഭാവിയുടെ കർട്ടന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വ്യക്തതയോടും

കൂടി ചുവട് വയ്ക്കുക. അനാവശ്യമായ കാത്തിരിപ്പുകൾ നിങ്ങളുടെ ഊർജത്തെ ചോർത്തിക്കളയും. ഭയങ്ങൾക്കും അമിതമായ പ്രതീക്ഷകൾക്കും നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. നാളെയുടെ വിധി എന്ത് തന്നെയാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കണം. ഭാഗ്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങളുടെ ഭാവി പതുക്കെ പതുക്കെ നെയ്തെടുക്കണം. ഈയൊരു വ്യക്തത നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് അങ്ങേയറ്റം ശാന്തമായിരിക്കും, ശക്തമായിരിക്കും, സമാധാനമായിരിക്കും. ഭാവിയുടെ ഭയങ്ങളും അനാവശ്യമായ കാത്തിരിപ്പുകളും നമുക്ക് പതുക്കെ മാറ്റിവെക്കും. പ്രസന്റിൽ ജീവിക്കുക, ഒപ്പം തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഭാവി എന്തോ ആവട്ടെ, അതെന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ എനിക്കൊരു ഭാഗ്യം വരും, എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുമ്പിലേക്ക് വരും എന്ന് പറഞ്ഞ് അധ്വാനിക്കാതെ ആ ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയും അരുത്. ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിയെ പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ചിത്രചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്, ചിത്രാമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, KS ചിത്ര, ഈ KSന്റെ ഫുൾ ഫോം കേരളത്തിന്റെ സ്വന്തം ചിത്രയാണ് എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് അല്ലെ. 4 പതിറ്റാണ്ടിലേറെയായി ഈ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. 25,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ അങ്ങനെ ഒരുപാട് ഭാഷകളിൽ തന്റെ ശബ്ദം പകർന്നിട്ടുള്ളൊരു ഗായിക. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, സംഗീത രംഗത്തെ സമഗ്ര ഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാർ പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ നൽകി ആദരിക്കുകയുണ്ടായി. ഓരോ ഗാനത്തിലും വികാരങ്ങളുടെ സൗന്ദര്യം നിറച്ചുകൊണ്ട് തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച കേശ് ചിത്ര ഇന്നും ഇന്ത്യൻ സംഗീതത്തിന്റെ ഒരു അഭിമാന ശബ്ദമായി തന്നെ തുടരുന്നുണ്ട്. അവരുടെ ഗാനങ്ങൾ കാലങ്ങൾക്കതീതമായി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ ഗാനങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇപ്പോഴും ഒരാദ്യ ഗാനം പാടുമ്പോൾ കൈ വിറക്കുകയും കൈ തണുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ ഇപ്പോഴും സംഗീതത്തിന്റെ മുന്നിൽ നോക്കി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ചിത്രാമ്മ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗായിക, ആ പുഞ്ചിരി തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കുന്നതും. സോ ആദ്യത്തെ പാട്ട് ഏത് പാട്ട് വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രിയപ്പെട്ട ഒരു ഗാനം നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത്, നന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രചേച്ചി പാടിയ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന മനോഹര ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

ചിത്ര ചേച്ചി എന്ന ഗായികയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരാറുള്ളത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചിത്ര ചേച്ചിയുടെ അമ്മ എപ്പോഴും വഴക്ക് പറയായിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് ചിരിച്ചാൽ മതി, പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കുറച്ച് സുക്കോൾഡ് ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് അമ്മയായിരുന്നു ചിത്ര ചേച്ചിയുടെ അമ്മ എന്ന് പറയണം. ഇപ്പോഴും ഏത് റെക്കോർഡിങ്ങിനും ആരെങ്കിലും വേണം കൂടെ എന്ന് ഇപ്പോഴും വാശി പിടിക്കുന്ന ഒരാൾ കൂടിയാണ് ചിത്ര ചേച്ചി. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് പാട്ടുകൾ, ഒരുപാട് റെക്കോർഡിംഗ് സെഷനുകൾ, അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ട് മലയാള സിനിമയ്ക്ക് ചിത്ര ചേച്ചിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ എം ജി രാധാകൃഷ്ണൻ എന്നൊരു സംഗീത സംവിധായകനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് പാട്ടുകളാണ് ആ സംഗീതത്തിൽ നമ്മൾ ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിലൂടെ കേട്ടിട്ടുള്ളത്. അതിൽ തന്നെ എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനോടൊപ്പം മൂന്നാമത് പാടിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, പ്രണയവസന്തം. എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്നാണ് ഈ പാട്ട് ആദ്യം പാടിയത്. പിന്നീടാണത് യേശുദാസുമൊത്തുള്ള ഒരു ഡ്യുവറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുള്ളത്. സത്യൻ അന്തിക്കാട് വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത് യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഈ മനോഹര ഗാനം എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിയുടെ പല പാട്ടുകളുടെ ലിസ്റ്റിൽ ചിലപ്പോഴെങ്കിലും ഒരു അണ്ടർ റേറ്റഡ് പാട്ടാണെന്ന് തോന്നിയിട്ടുള്ളൊരു പാട്ടാണിത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

0: സുന്ദരം സുരഭിലം സുഖലാടനം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
1: പ്രണയ വസന്തം
2: കലിരണിയുമ്പോൾ
1: പ്രിയസഖി എന്തേ മൗനം.

0: ഒരു കുടം കുളിരുമായി വരവേൽക്കുമോ, എന്റെ കിളിക്കൂപ്പിൽ കിരീടമേകുമോ.
1: പ്രണയ വസന്തം
2: കളിരണിയുമ്പോൾ
1: പ്രിയ സഖി എന്തേ മൗനം.

അഞ്ചാമത്തെ വയസ്സിലാണ് ചിത്രചേച്ചി ആകാശവാണിയിൽ പാടുന്നത്. ഒമ്പതാം ക്ലാസ്സിൽ സംഗീതം ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഓരോ പാട്ടുകളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി മാറി. ആ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റാതെ ആയിട്ടുള്ള ആളുകൾ വരെയുണ്ട്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആരാധകരുള്ള ഒരു ഗായിക കൂടിയാണ് ചിത്രാമ്മ. ആൻഡ് ചിത്രാമ്മയുടെ പാട്ടുകൾ പലർക്കും ഒരു ഒരു മെഡിറ്റേഷനാണ്, പലർക്കും ഒരു കരുതലും സ്നേഹവും ആശ്വാസവും ഒക്കെ ആയി മാറുന്ന ഒരു ശബ്ദമാണത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ആ പാട്ട് നമ്മളെ സ്പർശിക്കുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സുജാത ചേച്ചി ഒരിക്കൽ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് അപ്പം തന്നെ ചിത്ര ചേച്ചിക്ക് മെസ്സേജ് അയക്കുകയും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണിത് എന്ന് പറയുകയും ചെയ്തൊരു പാട്ട്. വിദ്യാസാഗറിന്റെ കോമ്പോസിഷനിൽ ലഭിച്ച ഒരു മനോഹര ഗാനം സമ്മർ ഇൻ ബെത്ലഹേമിലെ ഈ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. പലരുടെയും രാത്രികാല പാട്ടുകളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാട്ട്. ഒരു രാത്രി കൂടി വിട വാങ്ങവേ. ഈ മനോഹര ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ ഓൺ അഹല്യ FM നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ശ്യാമമേഘമേനി എന്ന പാട്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു കോമഡി സീനായിരിക്കും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. കാരണം നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഈ സിനിമയും ഈ സീനും എങ്ങനെ മറക്കാൻ സാധിക്കും അല്ലെ. എന്നാൽ പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ ബുദ്ധിമുട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ശ്യാമമേഘമേനി. അതിന്റെ സ്വരമാണെങ്കിലും അതൊഴുകുന്നൊരു രീതിയാണെങ്കിലും അത്ര എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ചിത്ര ചേച്ചിയുടെ കരിയറിൽ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടുകളുടെ ലിസ്റ്റിലുള്ള ഒരു പാട്ട് കൂടിയാണ് ശ്യാമമേഘമേനി, വിത്ത് ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്ത പാട്ട്. ആൻഡ് ഈ പാട്ടിലെ സ്വരങ്ങൾ, പനിസ നിസക സഗമഗമനി പനിസ നിസകസ, എനിക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചിത്ര ചേച്ചി ഇത് പാടുമ്പോൾ അന്ന് റെക്കോർഡിംഗ് സമയത്ത് ചുണ്ടൊട്ടിപ്പോയിട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ റെക്കോർഡിംഗ് സെഷൻ തീർന്നു പോയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ടേക്കുകൾ എടുത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ലൈവ് ഓർക്കസ്ട്രയിൽ പാടുമ്പോൾ പിന്നെ അതൊരു റീടേക്ക് എടുക്കാനുള്ള ഒരു ചാൻസസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ട്. പക്ഷെ നമുക്ക് ആ പാട്ടിൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ. എന്തായാലും ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി, ശ്യാം കമ്പോസ് ചെയ്ത്, അതിപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്ര ചേച്ചി പാടി, ഈ മനോഹര ഗാനം നമുക്ക് പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. സോ കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

കെ എസ് ചിത്ര, ചിത്രാമ്മ, ചിത്ര ചേച്ചി. ചിത്ര ചേച്ചിയുടെ മനോഹരമായ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരു ഗുരുവായൂരപ്പൻ ഭക്തയായിട്ടുള്ള ചിത്ര ചേച്ചി ഗുരുവായൂർ പോയി തൃശ്ശൂർ വന്ന് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത രണ്ട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് ഒരു നെറു പുഷ്പമായി, മറ്റൊന്ന് പൊന്നുഷസ് എന്നും. അതിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട പാട്ട് പൊന്നുഷസ് എന്നും എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ഒരു ഡ്യുവറ്റ് സോങ് ആണ്, ജയചന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ ചിത്ര ചേച്ചിയും ചേർന്ന് പാടുന്ന പാട്ട്. ആൻഡ് ആദ്യം മെയിൽ വേർഷൻ പാടുന്നു, അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പോലെയാണ് ചിത്ര ചേച്ചി പാട്ട് ഏറ്റ് പാടുന്ന പോലെയാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ഒരു പ്രണയമുണ്ട്, ഒരു വേദനയുണ്ട്. ആദ്യം റെക്കോർഡ് ചെയ്തത് ഒരു നെറു പുഷ്പമായി എന്ന പാട്ടാണ്. ശരിക്കും ആ പാട്ട് സിനിമയിൽ ആക്ച്വലി ഇല്ല, അത് വേറൊരു ആൽബം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സ്ട്രെയിൻ ആയി എന്നാണ് പറയുന്നത് ചിത്ര ചേച്ചി. അപ്പം പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴാണ് രമേശ് നാരായണൻ സാറ് പറയുന്നത് ഇന്നൊരു മറ്റൊരു പാട്ടും കൂടെ പാടാനുണ്ട് പൊന്നുഷസ് എന്നും. അതാണ് ശരിക്കും സിനിമയിലുള്ളൊരു പാട്ട് എന്നുള്ളത്. അപ്പോൾ ചിത്ര ചേച്ചിക്ക് വിഷമായി പോയോ, അയ്യോ ഞാൻ ഇനി സ്ട്രെയിൻ ചെയ്തല്ലോ, ഇനി പാടിയേ ശരിയാവോ. പക്ഷേ ഉച്ചയ്ക്ക് പിന്നീട് വെള്ളമൊക്കെ കുടിച്ച് ഒക്കെ സെറ്റായതിന് ശേഷം രണ്ടാമത് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് പാടിയ പാട്ടാണ് പൊന്നുഷസ് എന്നും എന്ന് പറയുന്ന ഈ മനോഹരമായ ഗാനം. പക്ഷെ കേട്ടാൽ അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അല്ലേ. അപ്പൊ മേഘമൽഹാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, രമേശ് നാരായണൻ കമ്പോസ് ചെയ്ത്, ജയചന്ദ്രനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം നമുക്ക് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാവണ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

ചിത്ര ചേച്ചിയുടെ ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എപ്പോഴും ഒരു സുഖമുണ്ട് കേൾക്കാൻ അല്ലെ, പ്രത്യേകിച്ച് എസ് പി ബി ചിത്ര കോമ്പിനേഷനിലും. മലയാളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ദാസേടിന് കൂടെയാണ് ചിത്ര ചേച്ചി ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. പക്ഷേ മറ്റെല്ലാ ലാംഗ്വേജുകളും ഒരുമിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ എസ് പി ബിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം പാട്ടുകളെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ശബ്ദമൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൂടി ചിത്ര ചേച്ചിയോട് പലപ്പോഴും പറയും, ഒന്ന് മഴ നനഞ്ഞു നോക്കൂ, ഒന്ന് തണുത്തത് കഴിച്ചു നോക്കൂ, കുഴപ്പമില്ല, നമ്മൾ എവിടെ പോയാലും അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ് ചിത്ര ചേച്ചിയോട് എപ്പോഴും അദ്ദേഹം പറയാറുള്ളത്. ആ കളിയും ചിരിയും തമാശയൊക്കെ അവരുടെ സംഭാഷണങ്ങളിലും പാട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷേ ഈ പാട്ട് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന് തന്നെയാണ് താരാപഥം എന്ന് പറയുന്ന പാട്ട്. ഇളയരാജ കമ്പോസ് ചെയ്ത്, പി കെ ഗോപി വരികൾ എഴുതി, എസ് പി ബാലസുബ്രഹ്മണ്യനും ചിത്രയും ചേർന്ന് പാടി ഈ മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, താരാപഥം എന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ ചിത്ര ചേച്ചിയുടെ ആദ്യത്തെ ഡ്യുവറ്റ്. അത് സംഭവിക്കുന്നത് സാക്ഷാൽ യേശുദാസിനൊപ്പമാണ്. ആൻഡ് പിന്നീട് ഒരുപാട് ഗാനമേളകളിലും അല്ലെങ്കിൽ പാട്ടുകളിലും റെക്കോർഡിങ്ങുകളും ഒക്കെ ആയിട്ട് ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ ശകാരിക്കാനും ഒപ്പം നിർത്താനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു പാട്ടുകാരൻ തന്നെയായിരുന്നു യേശുദാസ് എന്ന തുല്യഗായകൻ. ആൻഡ് എപ്പോഴും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഗാനമേളയും അല്ലെങ്കിൽ ഓരോ പെർഫോമൻസിനും വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയി തന്റെ ശബ്ദമൊക്കെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് ദാസേട്ടൻ. പലപ്പോഴും ചിത്ര ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയി പല ഭക്ഷണങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്യാൻ പോലും അദ്ദേഹം സമ്മതിക്കാറില്ല. കാരണം ശബ്ദം ശ്രദ്ധിക്കണം, അത് കഴിക്കേണ്ട, ഇത് കഴിക്കേണ്ട എന്നൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്ന ആളാണ്. കഴിക്കാനായിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ശബ്ദത്തിന് ദാസേട്ടൻ പോലും കെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. യെസ്, അപ്പോൾ ഇവരുടെ ഒരു ഡ്യുവറ്റ് സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മഴയത്ത് മുൻപേ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് എന്തിനു വേറൊരു സൂര്യോദയം. ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. അഹലി എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എസ് പി വെങ്കിടേഷ് എന്ന സംഗീത സംവിധായകനോടൊപ്പം ഒരുപാട് ഗാനങ്ങൾ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഏത് സംഗീത സംവിധായകനൊപ്പമാണ് പാടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ചിത്രയ്ക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ, അത് എസ് പി വെങ്കിടേഷാണ്. ഓരോ ദിവസം ഓരോ പാട്ട് വീതം പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്ര മാത്രം പാട്ടുകളാണ് എസ് പി വെങ്കിടേഷിന് വേണ്ടി പാടിയിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. എന്ത് ഇംപ്രവൈസേഷൻ ചെയ്താലും വളരെ സ്നേഹത്തോടുകൂടി അത് കേൾക്കുകയും ആ ഇംപ്രവൈസേഷനെ കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളും ഒരുപാട് നല്ല കോമ്പോസിഷൻസും നമുക്കുണ്ടെങ്കിലും ഏത് പ്ലേ ചെയ്യണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പൊ കറുകവയൽ കുരുവി എന്ന് പറഞ്ഞ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ധ്രുവം എന്ന സിനിമയിൽ എസ് പി വെങ്കിടേഷ് കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഗാനമാണ്. മനോഹരമായ വരികളും കൂടിയാണ് ഈ പാട്ടിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കണം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ചിത്രചേച്ചി കെ എസ് ചിത്ര നമ്മുടെ സ്വന്തം ചിത്ര അമ്മയുടെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. തിരിച്ചു വരാം, സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീര.

രവീന്ദ്രൻ മാഷിന്റെ വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്തൊരു പാട്ട്. അതായത് രവീന്ദ്രൻ മാഷിന്റെ വീട് തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് മാറ്റി അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മകൻ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണിത്. ആൻഡ് ചിത്ര ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് ഇത്. ആൻഡ് ഈ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്ത് പാടി സ്പീക്കറിലിട്ട് അദ്ദേഹം കേട്ടതിന് ശേഷം യൂസഫ് അലി കേച്ചേരിയാണ് ഈ പാട്ട് കേൾക്കാനായിട്ട് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞത് എന്റെ മോള് പാടിയ പാട്ട് കേട്ടു നോക്കാനാണ്. എപ്പോഴും മോളെ എന്ന് മാത്രമാണ് അദ്ദേഹം ചിത്ര ചേച്ചി വിളിച്ചിരുന്നത്. മോളെ പോലെ തന്നെ കരുതി ഒരുപാട് പാട്ടുകൾ ആ ശബ്ദത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് ഏറ്റവും മനോഹരമായി നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത ഒരു സംഗീതജ്ഞ കെ എസ് ചിത്രയുടെ ഈ പാട്ട് തന്നെയാണത്. ഏതാണ് പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ എന്ന സിനിമയിലെ വാർമുഗിലെ എന്ന ഗാനമാണ്. രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി ചിത്ര ചേച്ചി പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ചിത്ര ചേച്ചിയുടെ പല പാട്ടുകളും നമുക്ക് ഇഷ്ടമാണ്. ആൻഡ് പലർക്കും ഈ രണ്ട് പാട്ടുകളോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും, അതാണ് പരിമല ചെരുവിൽ ഏഴുമല പൂഞ്ചോല. ചിത്ര ചേച്ചിയുടെ ഒരു ടിപ്പിക്കൽ മെലോഡി വോയിസിനെ ഒന്ന് ട്വീക്ക് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ചിത്ര ചേച്ചിക്ക് ഈ രണ്ട് പാട്ടുകൾ സ്റ്റേജിൽ പാടാൻ ഇഷ്ടമേ അല്ല. ഇത്തരം പാട്ടുകളോട് ചിത്ര ചേച്ചിക്ക് ഒരു മടിയാണ് സ്റ്റേജിൽ പാടാനായിട്ട്. കാരണം ഒരുപാട് എക്സ്പ്രഷൻസ് മുഖത്ത് വരുന്ന ഒരു ഗായികയാണ് ഞാൻ. അപ്പം ഇത്തരം പാട്ടുകൾ സ്റ്റേജിൽ പാടാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും ആ ശബ്ദത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ആൻഡ് ഈ പാട്ടും ഇനി എപ്പോഴെങ്കിലുമൊക്കെ സ്റ്റേജിൽ പാടി കേൾക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ എക്സ്പ്രഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു പാട്ടാണ് കാറ്റീ നീ വിശ്രുതിപ്പോൾ എന്ന് പറയുന്ന ഗാനം. അതിലൊരു ചിരിയുണ്ട് അല്ലേ? ചിത്ര ചേച്ചി ഇങ്ങനെ പാടി വരുന്ന സമയത്ത് ഒരു കുഞ്ഞു ചിരി കഴിഞ്ഞിട്ട് വീണ്ടും ആ വരി ആവർത്തിക്കുന്ന ഒരു ഒരു ഒരു പോർഷനുണ്ട്. ആൻഡ് അത് ആ ചിരി കേൾക്കാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ആ പാട്ട് കേട്ടതായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്തായാലും ആ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിൽ എം ജി രാധാകൃഷ്ണൻ കമ്പോസ് ചെയ്ത് തിരുനെല്ലൂർ കരുണാകരൻ വരികൾ എഴുതിയ കാറ്റീ നീ വീശ്രുതിപ്പോൾ എന്ന ഗാനം. അവസാനമായ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ ഈ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായിട്ട് നമുക്ക് കേൾക്കാം. കഥകൾ ഇവിടെ തീരുന്നില്ല, പാട്ടുകൾ ഇവിടെ തീരുന്നില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി ആൻഡ് ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ്.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.